ഉയരങ്ങളിൽ പറക്കാൻ ഭയന്ന് എപ്പോഴും കൂട്ടിൽ തന്നെ കഴിഞ്ഞിരുന്ന ഒരു ചെറിയ പക്ഷി ഉണ്ടായിരുന്നു. താഴെ വീഴുമോ എന്ന ഭയത്താൽ അതൊരിക്കലും ചെറുകൾ വിരിക്കാൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഒരു ദിവസം അപ്രതീക്ഷിതമായി വീശിയടിച്ച ശക്തമായ കാറ്റിൽ കൂട് തകർന്നപ്പോൾ വേറെ വഴിയില്ലാതെ താഴേക്ക് പതിച്ച ആ പക്ഷി പെട്ടെന്ന് സ്വന്തം ചെറുകൾ വിരിച്ച് ആകാശത്തേക്ക് കൊതിച്ചുയർന്നു. നമ്മുടെ കഴിവുകളിൽ വിശ്വസിച്ച് പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടുമ്പോഴാണ് നാം നമ്മുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിയുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 24, കൊല്ലവർഷം 1202, കന്നി 8,

0: மார்னிங் போஜோ.
1: Good morning, welcome to Morning Mojo with me, RJ Anamika. ഇന്ന് സെപ്റ്റംബർ 24, നല്ലൊരു തേഴ്സ്ഡേ മോർണിംഗ് ആണല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിൽ ഏതെങ്കിലും ഹിന്ദി പാട്ട് മൂളുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ചിലപ്പോൾ അതൊരു പഴയ കിഷോർ കുമാർ പാട്ടാകാം, അല്ലെങ്കിൽ ലതാ മങ്കേഷ്കറിൻ്റെ ബ്യൂട്ടിഫുൾ വോയിസിലുള്ള ഒരു മെലഡി ആകാം. നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ പോലുമില്ലേ ഇതുപോലെയുള്ള കുറച്ച് സിനിമാറ്റിക് മൊമെന്റ്സ്, അതായത് കാറ്റടിക്കുമ്പോൾ മുടി പാറി പടക്കുന്ന നായകന്മാരും വില്ലന്മാരെ ഒറ്റയടിക്ക് പറത്തുന്ന ഹീറോസൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ടല്ലേ. ഇതൊക്കെ ഇപ്പോൾ പറയാൻ എന്താണ് കാരണം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. അതിനൊരു കാരണമുണ്ട്. ഇന്ന് സെപ്റ്റംബർ 24, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സിനിമയെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഇന്ന് വേൾഡ് ബോളിവുഡ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു സ്റ്റോറിയാണ് ബോളിവുഡിന് പറയാനായിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ തുടങ്ങി ഇന്ന് കാണുന്ന കളർഫുൾ ആയിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റേഴ്സിൽ എത്തി നിൽക്കുന്ന ഒരു മാജിക്, വെറും ഒരു ഫിലിം ഇൻഡസ്ട്രി എന്നതിലുപരി ബോളിവുഡ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു വികാരമാണ്, ഒരു ഇമോഷനാണല്ലേ. പാട്ടും ഡാൻസും ആക്ഷനും ഇമോഷൻസും എല്ലാം ചേർന്ന ഒരു കിടലൻ പാക്കേജ്. ഈ ഒരു കലയും അതിനു പിന്നിലെ കഷ്ടപ്പാടുകളെയും അത് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വിനോദങ്ങളെയും ഒക്കെ ഓർക്കാനും ആഘോഷിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ദിവസം തന്നെ മാറ്റിവെച്ചിരിക്കുന്നത്. പണ്ടത്തെ ആ ഒരു സമയം തൊട്ട് ഇന്ന് വരെ നമ്മൾ എത്രത്തോളം സിനിമകളാണ് സ്വാധീനിച്ചിട്ടുള്ളത് അല്ലേ. 70s, 80s തിയേറ്ററുകളെ ഇളക്കി മറിച്ച ഒരു ഗോൾഡൻ കാലമുണ്ടായിരുന്നു ബോളിവുഡിന്. അമിതാഭ് ബച്ചൻ്റെ ആ ഒരു ആംഗ്രി യങ് മാൻ ലുക്ക്, ധർമ്മേന്ദ്ര, ഷമ്മി കപൂർ, രാജേഷ് ഖന്ന ഇവരുടെയൊക്കെ സ്റ്റൈലും ഡയലോഗ് ഡെലിവറിയും അന്ന് യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം ചെറുതൊന്നും ആയിരുന്നില്ല. കൂടാതെ നമ്മുടെ ഹേമ മാലിനി, രേഖ, ശ്രീദേവി തുടങ്ങിയിട്ടുള്ള നായികമാരുടെ ബ്യൂട്ടിയും അവരുടെ ഫാഷനും ഒക്കെ അന്ന് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ വരെ അതേപോലെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 90s വന്നപ്പോൾ ബോളിവുഡിൻ്റെ മുഖം തന്നെ മാറി എന്ന് പറയാം. റൊമാൻസിൻ്റെ ഒരു വസന്തകാലമായിരുന്നു അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അമീർ ഖാൻ എന്നീ 3 ഖാൻമാരുടെ വരവോടുകൂടി പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബോളിവുഡ് സിനിമ പോലെയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ മാധുരി, ദീക്ഷിത്, കജോൾ, ജൂഹി ചൗള ഇവരുടെയൊക്കെ ചിരിയും ഡാൻസും എക്സ്പ്രഷൻസും നമ്മുടെയൊക്കെ ഹൃദയം കവർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2000s കടന്നപ്പോൾ നമ്മുടെ ഋത്വിക് റോഷൻ്റെ ഡാൻസ് സ്റ്റെപ്പുകൾ അനുകരിക്കാത്ത പിള്ളേരുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുമാത്രമല്ല നമ്മുടെ കരീന കപൂർ, പ്രീതി സിൻഡ, ഐശ്വര്യ റോയ്, അതുപോലെ അക്ഷയ് കുമാർ, രൺബീർ കപൂർ, ദീപിക, അലിയ ഭട്ട്, അങ്ങനെ ഒരുപാട് താരങ്ങൾ നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല്, നമ്മുടെ സംസാര രീതി, ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഡയലോഗ്സ്, എന്നിട്ട് നമ്മൾ പ്രണയിക്കുന്ന രീതി വരെ ഈ ഒരു ബോളിവുഡ് സിനിമകൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സങ്കടപ്പെടുമ്പോൾ കേൾക്കാനായിട്ട് അതിനൊത്ത പാട്ടുകൾ, സന്തോഷിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ ഡാൻസ് ചെയ്യാനായിട്ടുള്ള അടിപൊളി ട്രാക്കുകൾ, അങ്ങനെ ബോളിവുഡ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വേൾഡ് ബോളിവുഡ് ഡേയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിന്ദി റൊമാൻറ്റിക് ട്രാക്ക് കേട്ടുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കാം നമ്മുടെ ഷാറൂഖ് ഖാൻ്റെയും കജോളിൻ്റെയും ഒരു എവർഗ്രീൻ സോങ് ഫ്രം ദ മൂവി ദിൽ വാലേ ദുൽഹനിയ ലേ ജായേംഗേ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: Are you ready for an exciting day?
4: The Department of Mechanical Engineering presents Gear Grid 2026 ISRO Exhibition, Mass Auto Show, പിന്നെ കിടക്കൻ ടെക് ഫെസ്റ്റും. September 25 ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴുകോൺ നിങ്ങളെ ക്ഷണിക്കുന്നു. See you there at Gear Grid 2026
5: ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴുകോൺ.
6: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

യെസ് എങ്ങനെ കുബേരൻ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ഈ സ്കൂൾ കോളേജ് പഠനകാലം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ക്ലാസ് കട്ട് ചെയ്യുന്നതും ക്യാൻറ്റീനിലെ ഫുഡും ഫ്രണ്ട്സിനൊപ്പമുള്ള കറക്കവും ഒക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ ഇതൊക്കെ കൂടാതെ നമ്മളിൽ പലരും ഒരിക്കലും മറക്കാത്ത മറ്റൊരു കാര്യമുണ്ട്. ഒരു പറ്റം കൂട്ടുകാരോടൊപ്പം കയ്യിലൊരു തൂമ്പയോ ചൂലോ ഒക്കെ ആയിട്ട് റോഡ് വൃത്തിയാക്കാനായിട്ടും ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ പെയിന്റ് ചെയ്യാനും പോയ ആ ഒരു കാലം. വെറും പുസ്തകങ്ങളിലെ പഠനം മാത്രമല്ല, സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കി തന്നത് അത്തരം ക്യാമ്പുകളാണ്. രാത്രിയിലെ ക്യാമ്പ് ഫയറും പാട്ടും 7 ദിവസത്തെ ഒത്തൊരുമയും ഒക്കെ വല്ലാത്തൊരു നൊസ്റ്റാലജിയാണ് നമുക്ക് എല്ലാവർക്കും. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും അല്ലേ. യെസ്, ഇന്ന് സെപ്റ്റംബർ 24 മറ്റൊരു പ്രത്യേകത കൂടിയുള്ള ദിവസമാണ്. നമ്മളിൽ പലരും ഭാഗമായിട്ടുള്ള നാഷണൽ സർവീസ് സ്കീം അഥവാ NSS ഡേ ആണ് ഇന്ന്. നോട്ട് മീ ബട്ട് യു, അഥവാ ഞാനല്ല നീ എന്നതാണ് NSSന്റെ ഏറ്റവും വലിയ ഒരു മോട്ടോ. നമ്മുടെയൊക്കെ സ്വാർത്ഥതയൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും നമ്മളെ പഠിപ്പിക്കുന്നത് ശരിക്കും ഈ ഒരു NSS ആണ്. ഒരു പ്രതിഫലവും നോക്കാതെ സമൂഹത്തിലെ പല പ്രശ്നങ്ങളിലും ഇടപെടാനായിട്ട് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പ്രസ്ഥാനം ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ ഒരു സ്കീം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് NSS ക്യാമ്പുകളെ കുറിച്ച് പറയാതെ ഒരിക്കലും ഈ ഒരു ദിവസം കംപ്ലീറ്റ് ആവില്ല എന്ന് തന്നെ പറയാം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു പാഠപുസ്തകമായിരുന്നു. അത് രാവിലെയുള്ള എഴുന്നേൽക്കലും ഒന്നിച്ചുള്ള ജോലികളും അതൊരു വല്ലാത്ത ഫീലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നതും നമ്മുടെ ഉള്ളിലെ സ്റ്റേജ് ഫിയർ ഒക്കെ മാറ്റി നല്ലൊരു ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും ഒക്കെ ഈ ഒരു NSS വഴിയാണ്. വെറും ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം തുടങ്ങുന്ന പലരും പിന്നീട് ആ ഒരു ക്യാമ്പ് തീരുന്ന സമയത്ത് ഇമോഷണൽ ആയിട്ടാണ് യാത്ര പറയാറുള്ളത്. അത്രത്തോളം ബോണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തെ സ്നേഹിക്കാനായിട്ടും മനുഷ്യരെ മനസ്സിലാക്കാനായിട്ടും നമ്മളെ പഠിപ്പിച്ച ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നാടിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന എല്ലാ പഴയതും പുതിയതുമായിട്ടുള്ള NSS വോളണ്ടിയേഴ്സിനും ഹാപ്പി NSS ഡേ വിഷയമാണ് കേട്ടോ. നിങ്ങളുടെ പഴയ ക്യാമ്പ് ഓർമ്മകളൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കാനുള്ള ഒരു ദിവസമായിരിക്കട്ടെ ഇന്ന്. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 19 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കാണ് ക്ലാസ് മേറ്റ്സ് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. മോർണിംഗ് മോജോയിൽ കൂടെയുള്ളത് RJ അനാമിക.

പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചിൽ ലഡു പൊട്ടി, നല്ല ബോംബ് പൊട്ടണ പോലെയുള്ളിൽ ലഡു പൊട്ടി, പതിവ് പോലെ എൻ്റെ ഹൃദയത്തിൻ താളം തെറ്റി, പിന്നെയൊന്നും നോക്കിയില്ല ഞാൻ ഇവളെ കെട്ടി.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സേവാ സങ്കല്പ് അഭിയാനിന്റെ ഭാഗമായി പുരോഗമിക്കുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി സംവദിക്കും. യുഎൻ സുരക്ഷാ സമിതി അടിയന്തരമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരള. സംസ്കാരം ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. അനുശോചിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തിരക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഉഷുവിൽ റോഷിബീന ദേവിക്ക് വെള്ളി. വാർത്തകൾ വിശദമായി. സേവാ സങ്കല്പ് അഭിയാനിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് നടത്തുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. സേവനം, ആശയവിനിമയം, യുവജന പങ്കാളിത്തം, സാമൂഹിക ക്ഷേമം, സാംസ്കാരിക ബന്ധം, ജനങ്ങളെ ഏകോപിപ്പിക്കൽ എന്നിവ സംയോജിപ്പിക്കുന്ന രീതിയിലാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ മാസം 17 ആരംഭിച്ച സേവായാത്ര ഒക്ടോബർ 7 സമാപിക്കും. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ, നിലവിലുള്ള സംഘർഷങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ യുഎൻ സുരക്ഷാ സമിതി പരാജയപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുരക്ഷാ സമിതി പരിഷ്കരണത്തിന്റെ അടിയന്തര ആവശ്യകതയാണ് ഇത് എടുത്തുകാട്ടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട L69 കൺസൾട്ടേറ്റീവ് മിനിസ്റ്റീരിയൽ ഇന്ററാക്ഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി. ഒമാന്റെ കിഴക്കൻ തീരത്ത് വാണിജ്യ കപ്പലായ MV കേപ് ദാവോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതായി വിദേശകാര്യമന്ത്രാലയം. ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ 19 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും രക്ഷപ്പെട്ട നാവികരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 160 സാറ്റലൈറ്റ് സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺസ് വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി 810 കോടിയിലധികം രൂപയുടെ കരാർ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകൻ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരള. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം കലാരംഗത്ത് സജീവമാകുന്നത്.
2: കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ഒക്ടോബർ 1 ഈ വർഷത്തെ സൂര്യ ഫെസ്റ്റിവൽ ആരംഭിക്കാനിരിക്കെയാണ് വിയോഗം. നാടകരചയിതാവ്, സാംസ്കാരിക നായകൻ, കലാസംഘാടകൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂര്യകൃഷ്ണമൂർത്തിയെ കേരള സർക്കാർ 2023 കേരള പ്രഭ നൽകി ആദരിച്ചു. നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന് പുതിയ ദിശ നൽകിയ വ്യക്തിത്വമായിരുന്നു സൂര്യകൃഷ്ണമൂർത്തിയെന്ന് ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ശാസ്ത്രത്തിന്റെയും കലയുടെയും അപൂർവവും സുന്ദരവുമായ സമന്വയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. അതുല്യനായ കലാസംഘാടകനെയാണ് കേരളത്തിന് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചിച്ചു. കേരളത്തിന്റെ തനത് കലകൾക്കും നാടകത്തിനും സ്റ്റേജ് അവതരണങ്ങൾക്കും ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധയും അംഗീകാരവും നേടിക്കൊടുത്ത അതുല്യ കലാസംഘാടകനായിരുന്നു സൂര്യകൃഷ്ണമൂർത്തിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാന സർക്കാർ ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ആന്റ് ഓഷനേറിയം പദ്ധതിയുടെ സമീപന രേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവയ്ക്കാൻ സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ 1068.79 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം അക്കൗണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്ന വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പിസ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരം കടന്ന് കലിംഗപട്ടണത്തിന് സമീപം ഇപ്പോൾ കരയിലേക്ക് നീങ്ങുന്നു. ഇതിന്റെ ഫലമായി ഒഡീഷയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ശുചിത്വത്തെ ദേശീയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2014 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് ഭാരത് ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്ത് 12 കോടിയിലധികം ഗാർഹിക ശൌചാലയങ്ങളുടെ നിർമ്മാണത്തിന് അവസരമൊരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഇന്ത്യൻ ഗ്രാമങ്ങളെ വെളിയിട വിസർജന മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചു. സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ ഉണ്ടായ പുരോഗതി പ്രതിവർഷം 70,000 ശിശുക്കളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചതായി 2024 നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. 2014 ഒക്ടോബർ 2 പ്രധാനമന്ത്രി തന്നെ ചൂലുവേന്തി ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഈ സംരംഭം ശുചിത്വത്തെ ഒരു അടിസ്ഥാന ആവശ്യമാക്കി മാറ്റുകയും ശുചിമുറികളെ ആരോഗ്യം, അന്തസ് മാനവ വികസനം എന്നിവയുടെ ഉപാധികളായി പരിവർത്തനം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. വനിതകളുടെ 60 കിലോഗ്രാം ഉഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ സപ്നം സിംഗും സൽമാൻ ഖാനും വെങ്കല മെഡൽ നേടി. രാവിലെ പുരുഷന്മാരുടെ 800 മീറ്റർ ഫ്രീ സ്റ്റൈൽ ഹീറ്റ്സിൽ ആര്യൻ നെഹ്റ മത്സരിക്കും. സ്ക്വാഷിൽ സൂരജ് ചന്ദ്, ഷമീന റിയ സഖ്യം ജോഷ്ന ചിന്നപ്പ, വേലവൻ സെന്തിൽകുമാർ സഖ്യത്തെ നേരിടും. ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 13-ാം സ്ഥാനത്താണുള്ളത്. ചൈനയാണ് 1-ാമത്. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ടിൽ നടക്കുന്ന ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ താരങ്ങൾ. ഇന്നലെ 7-ാം റൌണ്ടിൽ പുരുഷവിഭാഗ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങളായ ഡി ഗുകേഷും ആർ പ്രജ്ഞാനന്ദയും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ബി സവിതശ്രീ ഒളിമ്പ്യാഡിലെ 7 മത്സരങ്ങളിലും വിജയിച്ച ഏക താരമെന്ന പദവി സ്വന്തമാക്കി. ഡിസംബറിൽ മിയാമിയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അമേരിക്ക ഔദ്യോഗികമായി ക്ഷണിച്ചു. ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഇക്കാര്യം അറിയിച്ചത്. ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് എന്നിവ അമിതമായി അടങ്ങിയ പാക്കറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ന്യൂട്രീഷൻ ലേബിൾ നിർബന്ധമാക്കുന്നു. ഭക്ഷ്യ പാക്കറ്റുകളുടെ മുൻഭാഗത്ത് ചുവന്ന ഷഡ്ഭുജ രൂപത്തിൽ മുന്നറിയിപ്പ് ലേബൽ പതിക്കണമെന്നും നിശ്ചിത പരിധിയിലധികം അടങ്ങിയിരിക്കുന്ന ഘടകം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സേവാ സങ്കല്പ് അഭിയാനിന്റെ ഭാഗമായി പുരോഗമിക്കുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി സംവദിക്കും. UN സുരക്ഷാ സമിതി അടിയന്തരമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരളം. സംസ്കാരം ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. അനുശോചിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഉഷുവിൽ റോഷിബിന ദേവിക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ലോക സമാധാന ദിനമായിട്ടുള്ള സെപ്റ്റംബർ 21 മുതല് നമ്മുടെ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രവാചകനായിട്ടുള്ള ഗാന്ധിജിയുടെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 2 വരെ നമ്മുടെ കൊട്ടാരക്കര കലയപുരം ആശ്രയ സങ്കേതത്തിൽ വെച്ചിട്ട് സമന്വയം 2026 എന്ന ഒരു സെമിനാർ പരിപാടി നടക്കുന്നുണ്ട്. വിവിധ പ്രോഗ്രാംസ് ആണ് ഓരോ ദിവസങ്ങളിലായിട്ട് നടക്കുന്നത് കേട്ടോ. ഇനി ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ചടയമംഗലം MLA ആയിട്ടുള്ള MM നസീർ സാറാണ്. ഈ പ്രോഗ്രാമിൽ മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് അടൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഇട്ടി വർഗീസ് ആണ്. അതുപോലെ കൊല്ലം റൂറൽ SP ഷാജി സുഗുണൻ സാർ നടത്തുന്ന സാമൂഹിക ജീവിത ക്രമവും മീഡിയം എന്ന വിഷയത്തിലുള്ള സെമിനാറും ഇന്ന് നടക്കുന്നുണ്ട് നമ്മുടെ ആശ്രയ സങ്കേതത്തിൽ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 47 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. വെനീസിലെ വ്യാപാരി എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾക്കാം ഇനി. മോർണിംഗ് മോജോയിൽ വിത്ത് മീ RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി. ദ ടൈം ഈസ് 8 o'clock.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிகா. மார்னிங் மோஜோ இனி எஜுகேஷன் ரிலேட்டட் ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OEC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. സ്കൂളുകളിൽ നിന്ന് പോർട്ടലിലൂടെ ഡേറ്റ എൻട്രി നടപടികൾ 20 ഒക്ടോബറിനകം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ: www.egrants.kerala.gov.in. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് മോജോയിലൂടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി സ്പാനിഷ് മസാല.

0: മോനെ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 lakh രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals. மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம். லோட்டஸ் ரோட் பிரைவேட் பஸ் ஸ்டாண்டின் சமீபம் புலமன் கொட்டாரக்கரா.
2: கெட்டிட நிர்மாணம் இனி ஒரு பிரச்சனையே இல்ல. வருஷங்களோட பாரம்பரியமுள்ள YS மெட்டல்ஸ் உள்ளப்போ YS மெட்டல்ஸ் லோகோத்தர நிலவாரமுள்ள சிமெண்ட், ஸ்டீல், GI பைப், ரூஃபிங் மெட்டீரியல்ஸ் என்பவ மிதமாய் நிறக்கில் லபிக்கும். YS மெட்டல்ஸ், ட்ரிவாண்டம் ரோட், புலமன், கொட்டாரக்கரா. போன் 9446322151.
3: மார்னிங் போஜோ.
4: ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്കുള്ള ഒന്നാം ഘട്ട താൽക്കാലിക അലോട്ട്മെന്റ് പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ seekinfo.cee@kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഇന്ന് പകൽ 11 മണിക്കുള്ളിൽ അറിയിക്കണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. പരാതി രേഖപ്പെടുത്താനായിട്ടുള്ള വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, seekinfo.cee@kerala.gov.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണിവരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ലൈവിലേക്ക് ടു ദ നമ്പർ 0474291909 0474219909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും വിഷസൊക്കെ മെസ്സേജ് ആയിട്ട് അയക്കാം ടു ദ നമ്പർ 9562906 5264909. സുമതി വളവ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ രഞ്ജിൻ രാജ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
6: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
3: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Are you ready for an exciting day?
2: The Department of Mechanical Engineering presents Gear Grid 2026 ISRO Exhibition, Mass Auto Show, പിന്നെ കിടക്കൻ ടെക് ഫെസ്റ്റും. സെപ്റ്റംബർ 25 ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴക്കോൺ നിങ്ങളെ ക്ഷണിക്കുന്നു. See you there at Gear Grid 2026.
3: ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴക്കോൺ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

എന്ന സിനിമയിലെ ഒരു കിടലൻ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെയും പോലെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ഏട്ടനാണ് ഫ്രം ഐനിക്കോട്. അമിതമായിട്ട് നിഷ്കളങ്കനാവരുത്. ഓർക്കുക, നേരെ വളരുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്. അതുപോലെ അമിതമായി നിഷ്കളങ്കരായ മനുഷ്യരാണ് ആദ്യം വഞ്ചിക്കപ്പെടുന്നത്. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുലേഷ് ഏട്ടൻ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. സുലേഷ് ഏട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ കറക്റ്റായുള്ളൊരു കാര്യമാണല്ലോ. നമ്മൾ ഒരിടത്തും ഇങ്ങനെ ഭയങ്കര പാവമായിട്ട് നിൽക്കാനായിട്ട് പാടില്ല. അങ്ങനെ പാവമായിട്ട് നിൽക്കുന്ന സമയത്താണ് പല ആൾക്കാരും നമ്മളിങ്ങനെ പാവകളെ പോലെ തട്ടിക്കളിക്കാറുള്ളത്. സോ ബോൾഡായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജിലൂടെ സുലേഷ് ഏട്ടൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏട്ടനാണ് കേട്ടോ. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷേ ആ വേദനകൾ നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജാണ് മനോജ് ഏട്ടൻ അയച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് മുഹമ്മദ് ഇക്കയും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ എഫ് എം, വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദ് ഇക്ക. സ്വന്തം തീരുമാനങ്ങളിൽ വിശ്വാസം ഉണ്ടായിരിക്കുക. ഹൃദയം പറയുന്നതിന് ചെവി കൊടുക്കുക. ജീവിതം ഒരു കലയാണ്. ആ കലയെ മനോഹരമാക്കേണ്ടത് നമ്മളാണ്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ നേരുന്നു. സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും സ്വപ്നക്കൂടിലെ കൂട്ടുകാർക്കും മറ്റെല്ലാ കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ നേരുന്നുകൊണ്ടാണ് വടക്കേ വാവന്നൂർ നിന്നും മുഹമ്മദ് ഇക്ക ഈ ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച മുഹമ്മദ് ഇക്കയ്ക്കും മുഹമ്മദ് ഇക്കയുടെ സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും സ്വപ്നക്കൂടിലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേഴ്സ്ഡേ വിഷയമാണ്. മാത്രമല്ല മെസ്സേജ് അയച്ച നമ്മുടെ മനോജ് ഏട്ടനും സുലേഷ് ഏട്ടനും അവിടെ എല്ലാവരുടെയും ഫാമിലിക്കും നല്ലൊരു കിടുക്കാച്ചി തേഴ്സ്ഡേ വിഷയമാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്ട്സുകളൊക്കെ പങ്കുവെക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291900 0474219900. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490900 9526490909.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90. പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനോമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്തോഷ് ഏട്ടനാണ് കേട്ടോ. നമ്മുടെ മാതാപിതാക്കൾ അരുത് എന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കേൾക്കുന്ന സമയത്ത് അവരോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാകും. പക്ഷേ എന്തിനാണ് അവരത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. പലപ്പോഴും നമ്മൾ അവരുടെ സ്ഥാനത്ത് എത്തേണ്ടി വരും. അപ്പോൾ ഒന്ന് ക്ഷമ ചോദിക്കുവാൻ പോലും കഴിയാത്ത വണ്ണം അവർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് പോയിട്ടുണ്ടാകും. നന്മകൾ നേർന്നുകൊണ്ടൊരു മനോഹരമായിട്ടുള്ള മെസ്സേജാണ് സന്തോഷേട്ടൻ അയച്ചിരിക്കുന്നത്. സന്തോഷേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ കറക്റ്റുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ പേരൻസ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാറില്ല, അല്ലെങ്കിൽ പറയുന്ന സമയത്ത് നമുക്ക് അവരോട് ദേഷ്യം തോന്നാറുണ്ടായിരിക്കും. എന്തിനാണ് അവരിങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കും. പക്ഷേ ആ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മളത് റിയലൈസ് ചെയ്യും, ശരിയാണ്, അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു കാര്യം. പക്ഷേ അത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും മെസ്സേജ് അയച്ച സന്തോഷേടനും ചേട്ടൻ ഫാമിലിക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹലോ ആശ്രയ FM, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് VJ ഇലക്ട്രിക്കൽസിലെ വിനീഷ് ചേട്ടന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. നല്ലൊരു ബർത്ത്ഡേ വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് മീനു ആണ് കേട്ടോ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് മീനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വിനീഷ് ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. വിനീഷ് ചേട്ടന് ഏറ്റവും സ്നേഹത്തോടുകൂടി ആശ്രയ FM 90 പേരിലും എന്റെ പേരിലും ഒരു കിടുക്കാച്ചി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാ കാലത്തും നിലനിൽക്കട്ടെ. ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ വിനീഷ് ചേട്ടാ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസ് ഒക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0424919090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490909. 9526490 0.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി. ദ ടൈം ഈസ് 9 o'clock.

0: மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. ஸ்டுடியோ கிளாக்கில் ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിഷസ് അറിയിക്കാനായിട്ട്. ഒരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് അനാമിക.
1: ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ?
2: എന്റെ പേര് സുഷ.
1: സുഷ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
2: വിശേഷം നല്ല വിശേഷം. ഇവിടെ
1: മഴയാണ്. മഴയാണല്ലേ ഏറ്റവും വലിയ വിശേഷം. ആ, ചൂടിനൊക്കെ ഒരു ആശ്വാസം ഉണ്ട് മഴ പെയ്തത് കൊണ്ട് അല്ലേ?
2: ചൂടിന് ആശ്വാസം ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്.
1: അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി?
2: വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, മോള്.
1: ആ ഓക്കെ, എല്ലാരും സുഖമായിട്ട്.
2: 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, സെന്റ് ജൂഡില്.
1: ഓക്കെ, 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. എങ്ങനെയുണ്ട് മോൾക്ക് പഠിക്കാനൊക്കെ? ഈസി ആണോ?
2: കുഴപ്പമൊന്നുമില്ല,
1: മിടുക്കായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് ആർക്ക് വേണ്ടിയാണ് വിഷസ്?
2: വിഷസ് എന്റെ പ്രതിഭ മാഡത്തിന്.
1: പ്രതിഭ മാഡത്തിന് വേണ്ടി ട്ടോ. ഈ ഒരു മാഡത്തിനെ ഒന്ന് കാണണല്ലോ.
2: മാഡം ഇന്ന് പ്രത്യേകം പറഞ്ഞു, സുഷ ഇന്ന് എന്റെ പേര് പറയലേ, കൊറേ പേര് പറഞ്ഞ് പറഞ്ഞ് എല്ലാരും കേട്ടോണ്ടിരിക്കുകയാണെന്ന്.
1: ഓക്കെ, ആൾക്കാർക്ക് കേട്ട് പരിചയമായി അല്ലേ, ഇനി എന്റെ പേര് പറയണ്ടെന്നൊക്കെ. ഓക്കെ
2: ഓക്കെ, ഞങ്ങള് പിന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ആശ്രയ ഫാമിലിയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രോഗ്രാം ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരേ ശുഭദിനം.
1: ഓക്കെ, ശുഭദിനം.
2: പിന്നെ ഞങ്ങള് കൊല്ലം GMC ഫാമിലിയുടെ കമ്മ്യൂണിറ്റി മെഡിസിനിലുള്ള മുഴുവൻ ആൾക്കാർ.
1: ഓക്കെ, കമ്മ്യൂണിറ്റി മെഡിസിനിലുള്ള എല്ലാവർക്കും വേണ്ടി അല്ലേ?
2: എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, അപ്പൊ വിഷസ് പറയാട്ടോ. വിളിച്ചതിൽ
2: ഒരുപാട് സന്തോഷം. സ്മിത ചേച്ചി.
1: സ്മിത ചേച്ചി, ഓക്കെ. ഇപ്പൊ കൊറേ ചേച്ചിമാരുണ്ടല്ലോ. പ്രതിഭാമാരുണ്ട്, സ്മിത ചേച്ചി ഉണ്ടല്ലേ.
2: സ്മിത ചേച്ചി, ഞങ്ങളൊരു വലിയ ഹ്യൂജ് ഫാമിലിയാണ്.
1: ഓക്കെ, വലിയൊരു ഫാമിലിയാണ്. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയണം കേട്ടോ.
2: ഉറപ്പായിട്ടും പറയാം,
1: പ്രത്യേകിച്ച് നമ്മുടെ പ്രതിഭ മാഡത്തോട്.
2: ആ, അന്ന് ഞങ്ങൾക്കൊരു പാട്ട് വെച്ച് തന്നായിരുന്നല്ലോ, മറ്റേ നമ്മുടെ ചെയ്യ ഞങ്ങളുടെ ഫേവറേറ്റ് പാട്ടായിരുന്നു. പക്ഷെ ഞങ്ങള് ഹോസ്പിറ്റലിലോട്ട് കേറുന്നു, പാട്ട് തുടങ്ങുന്നു.
1: ഓക്കെ ഓക്കെ,
2: പിന്നെ നമുക്കത് കേൾക്കാൻ പറ്റിയില്ല.
1: ഓക്കെ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇട്ടൊരു പാട്ടായിരുന്നു അത്.
2: ആ, തീർച്ചയായിട്ടും. ഞങ്ങൾ എത്താറായി കേട്ടാ.
1: ഓക്കെ, എത്താറായി. ഓക്കെ ഓക്കെ,
2: എത്താറായി എത്താറായി.
1: ഓക്കെ, അപ്പൊ ചേച്ചി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കാം,
2: സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സുഷ ചേച്ചിയാണ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും പ്രതിഭാ മാഡത്തിന് വേണ്ടിയിട്ടും കമ്മ്യൂണിറ്റി മെഡിസിനിലുള്ള എല്ലാ ചേച്ചിമാർക്കും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും സ്മിത ചേച്ചിക്ക് വേണ്ടിയിട്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് സുഷ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മന ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനാമിക, ഏവർക്കും സൗഖ്യമല്ലേ? നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തങ്കമ്മന ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് ആശ്രയ, ഹായ് അനാമിക, ഹായ് ശശികല ചേച്ചി. ജീവിതം ഒരു പാഠമാണ്, അത് പഠിക്കാൻ വിദ്യാഭ്യാസം ആവശ്യമില്ല, അനുഭവങ്ങൾ മാത്രം മതി. ആശ്രയ FM എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫൈനലി മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ശേഷിയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രയ, ഗുഡ് മോർണിംഗ് അനാമിക കുട്ടി. വെരി ഗുഡ് മോർണിംഗ് ജയലേഖ ചേച്ചി. അർഹതയില്ലാത്ത ഇടങ്ങളിൽ മനസ്സ് തുറന്നു വെച്ചതിന്റെ ബാക്കിയാണ് ഇന്നീ കാണുന്ന മുറിവുകളൊക്കെ. ജീവനായി കണ്ടു പകർന്നു നൽകിയ സ്നേഹത്തിനും വെറും ഒരു നിസാര വില പോലും ലഭിച്ചില്ലെന്ന തിരിച്ചറിവോളം വലിയൊരു വേദനയില്ല. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മോർണിംഗ് മെസ്സേജാണ് ജയലേഖ ചേച്ചി അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ ജയലേഖ ചേച്ചിക്കും ശശികല ചേച്ചിക്കും തങ്കമ്മന ടീച്ചർക്കും ഇന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്ന സുഷ ചേച്ചിക്കും പ്രതിഭ മാഡത്തിനും സ്മിത ചേച്ചിക്കും എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് തുടരും എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജെയ്ക്സ് ബിജോയ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
5: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Erepadan's Golden Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
7: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ എല്ലാം ജീവിതത്തിൽ മാറ്റമില്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലേ, അതിലൊന്നാണ് ഞായറാഴ്ചകളിലെ അവധി എന്ന് പറയുന്നത്. ആഴ്ച മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്നവർക്കൊരു ആശ്വാസമാണ് പൊതുവെ സൺഡേസ് എന്ന് പറയാം. എന്നാൽ ഈ വരുന്ന ഞായറാഴ്ച പതിവിലും വ്യത്യസ്തമായിട്ട് ചില മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോവാണ്. ഈ മാറ്റം നമ്മുടെ സാമ്പത്തിക ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. ഈ ബാങ്ക് ജീവനക്കാർ 3 ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 28, 29, 30 എന്നീ തീയതികളിലാണ് ഈ പണിമുടക്ക് നടക്കുന്നത്. ഇതിനു മുൻപുള്ള 26-ാം തീയതി ഞാലാം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അന്ന് ബാങ്കുകൾക്ക് അവധിയായിരിക്കും. ഇങ്ങനെ തുടർച്ചയായിട്ട് ബാങ്കുകൾ അടഞ്ഞു കിടക്കുന്നത് ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കും എന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേന്ദ്ര ധനമന്ത്രാലയം ഒരു പുതിയ തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ 27-ാം തീയതി ഞായറാഴ്ച പൊതുമേഖലാ ബാങ്കുകളും ഗ്രാമീണ ബാങ്കുകളും സാധാരണ ദിവസങ്ങളിൽ എന്ന പോലെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് ഇതിന് ഒഫീഷ്യലായിട്ട് അനുമതി നൽകിയിട്ടുണ്ട്. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ബാങ്കുകളിലെ കണക്കുകൾ തീർപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നതും ഞായറാഴ്ചത്തെ ഈ ഒരു പ്രവർത്തനത്തിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യ കാര്യങ്ങൾ ഉള്ളവർ വരും ദിവസങ്ങളിലെ ഈ മാറ്റം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർച്ചയായിട്ടുള്ള അവധിയും പണിമുടക്കും വരുന്നതിന് മുൻപ് തന്നെ ഈ ഞായറാഴ്ച പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ സേവനം പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ആവശ്യങ്ങൾ തടസ്സമില്ലാതെ നിറവേറ്റാനായിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 22 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. കീർത്തി ചക്ര എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജു ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജു സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജു, വിലക്കുറവിന്റെ വിസ്മയം.
0: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: are listening to Ashraya FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: Are you ready for an exciting day?
0: The Department of Mechanical Engineering presents Gear Grid 2026 ISRO Exhibition, Mass Auto Show, പിന്നെ കിടുക്കൻ ടെക് ഫെസ്റ്റും. സെപ്റ്റംബർ 25 ഗവൺമെന്റ് Polytechnic College Erikon ningale kshenikunu. See you there at Gear Grid 2026
4: Government Polytechnic College Erikon.
5: Cheta, ee onathinte veetil furniture o adu Malaysian trip o
6: ee paranja rendu orumich aayalo
5: orumich aitano.
4: Nimus Furniture Ultimate Owner Fest up to 60% off, koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam, mathramalla aagarshakamaya giftukalum.
5: Appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: മോർണിംഗ് ഭോജോ.
8: നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ലോകം ചുറ്റിക്കാണുക എന്നത്, അല്ലെ? എന്നാൽ പ്രായമേറുമ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടുമ്പോഴും പല യാത്രകളും ഒരു സ്വപ്നമായിട്ട് മാത്രം അവശേഷിക്കാറുണ്ട്. ദുർഘടമായിട്ടുള്ള വഴികളിലൂടെയുള്ള ചില തീർത്ഥയാത്രകളാണ് ഇതിൽ പ്രധാനമായിട്ടും പല ആൾക്കാരും ഉപേക്ഷിക്കേണ്ടി വരാറുള്ളത്. അത്തരത്തിൽ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതായത്, വിശ്വാസികളുടെ വലിയൊരു സ്വപ്നമായിട്ടുള്ള കൈലാസവും മാനസരോവറും നേരിട്ട് കാണാനായിട്ടൊരു അവസരം വന്നിരിക്കുകയാണ് കേട്ടോ. പ്രായമായവർക്കും നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും വളരെ എളുപ്പത്തിൽ പോകാനായിട്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ഫ്ലൈറ്റ് പാക്കേജാണ് ഒരുക്കിയിട്ടുള്ളത്. നേപ്പാളിൽ നിന്നും ചാർട്ടേഡ് വിമാനത്തിൽ വെറും 3 ദിവസം കൊണ്ടാണ് ഈ ഒരു യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഈ യാത്രയ്ക്ക് പാസ്പോർട്ടോ വിസയോ ആവശ്യമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. കൊച്ചി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ടൂർ മാക്സ് എന്ന സ്ഥാപനമാണ് വരുന്ന ഒക്ടോബർ 10 ഈ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. കൈലാസത്തിന് പുറമെ കാശി, സാരാനാഥ്, ത്രിവേണി സംഗമം, അയോധ്യ തുടങ്ങിയിട്ടുള്ള പുണ്യസ്ഥലങ്ങളും ഇതിനോടൊപ്പം വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആഗ്രഹിച്ച യാത്രകൾ മാറ്റിവെച്ചവർക്കൊരു മികച്ച സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് കേട്ടോ. യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന ഫോൺ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 9037996818 അല്ലെങ്കിൽ 9037996838. നമ്പേഴ്സ് ഒരിക്കൽ കൂടി പറയാം. 9037996818 അല്ലെങ്കിൽ 9037996838. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 38 മിനിറ്റിൽ. ഇങ്ങനെ എത്തി നിൽക്കാണ് പ്രീമലു. ഇന്ന് സിനിമയിൽ ഒരു പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയിൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: മോർണിംഗ് മോജോ.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 50 ആയിരിക്കാണ്. ഇന്നത്തെ 3 ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഞാൻ ഷോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് വേൾഡ് ബോളിവുഡ് ഡേ ആണെന്നല്ലേ. നമ്മുടെയൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിച്ച ഒരുപാട് സിനിമകളും പാട്ടുകളും ഈ ബോളിവുഡ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അല്ലേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ പഴയ ക്ലാസിക് സിനിമകൾ തൊട്ട് ഇന്ന് നമ്മളെ തിയേറ്ററിൽ പോയിട്ട് ആഘോഷിക്കുന്ന കളർഫുൾ ആയിട്ടുള്ള പടങ്ങൾ വരെ എത്ര മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് നമുക്കുള്ളത്. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചതും കരയിപ്പിച്ചതും ചിലപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഹീറോയിസത്തെ പുറത്തു കൊണ്ടുവന്നതും ഒക്കെ ആ ഒരു സ്ക്രീനിലെ മാജിക് തന്നെയാണ്. നമ്മുടെയൊക്കെ സ്കൂൾ കോളേജ് കാലത്തെ പ്രണയങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് വന്നിരുന്നത് ഈ സിനിമകളിലെ പാട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബോളിവുഡ് മെലഡികളൊക്കെ കേട്ട് ആ ഒരു വൈബിൾ ഈ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേഴ്സ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യാത്രയായ അപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കുന്നത് പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: Are you ready for an exciting day?
3: The Department of Mechanical Engineering presents Gear Grid 2026 ISRO Exhibition, Mass Auto Show, പിന്നെ കിടക്കൻ ടെക് ഫെസ്റ്റും. September 25 ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴുകോൺ നിങ്ങളെ ക്ഷണിക്കുന്നു. See you.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, Onastraya, FM 90. Yes, നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: പേര് ശ്രീകുമാർ.
0: ശ്രീകുമാർ ഏട്ടാ, വീടെടുത്തിനെയാണോ?
1: വീട് ആലപ്പുഴ.
0: ആലപ്പുഴക്കാരനാണ്. ഓക്കെ, ആലപ്പുഴ എവിടെയാ?
1: ആലപ്പുഴ എന്റെ കറക്റ്റ് സ്ഥലം പറയണേ പഴയ തിരുമല എന്ന് പറയും.
0: പഴയ തിരുമല, അത് എവിടെയായിട്ട് വരും?
1: ഏകദേശം KSRTC ബസ് സ്റ്റാൻഡിന്റെ പുറകുവശം.
0: പുറകുവശമാണ്. ഓക്കെ, ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് എന്റെ അമ്മയുണ്ട്, ഭാര്യ, ഞാൻ, എന്റെ മോള് കല്യാണം കഴിഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ.
0: ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ട് പോകും,
1: സുഖമായിട്ട് പോകും.
0: ഓക്കെ, എന്നും അതുപോലെ സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ
0: ശരി. അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാൻ 22 വർഷമായിട്ട് ടാക്സി വർക്ക് ചെയ്യാണ്, ടാക്സി ട്രാവൽസിൽ വർക്ക് ചെയ്യാണ്.
0: ഓക്കെ, 22 വർഷമായിട്ട് വളയം പിടിച്ചോണ്ടിരിക്കുകയാണല്ലേ?
1: അതെ അതെ.
0: അപ്പം എന്തുകൊണ്ടായി ഒരു ഡ്രൈവിംഗ് ജീവിതം തെരഞ്ഞെടുത്തത്?
1: തെരഞ്ഞെടുത്തെന്ന് വെച്ചാൽ ഒരുപാട് ജോലികൾ ചെയ്തതിൽ എനിക്ക് പണ്ടേ ടാക്സി ഒരു ക്രൈസായിരുന്നു. ക്രൈസായിരുന്നു പറഞ്ഞാൽ കൊച്ചിലെ തൊട്ടേ വണ്ടി വാങ്ങണം, സ്വന്തമായി ഒരു വണ്ടി വാങ്ങി സ്വന്തമായി തന്നെ ആദ്യം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടെയാണ് ടാക്സി വാങ്ങുന്നത്. വാങ്ങി 2005 തൊട്ട് ഈ ഫീൽഡിലുണ്ട്.
0: 2005 തുടങ്ങി ചൈത്രയാത്രയാണല്ലേ?
1: അതെ അതെ.
0: 26 നിൽക്കുകയാണ്.
1: അതെ അതെ.
0: ശരി, അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു ഫീൽഡ്, ടാക്സി ഫീൽഡ്?
1: ഇപ്പൊ വളരെ ദയനീയമാണ് ഞങ്ങളുടെ അവസ്ഥ. കാര്യം വെച്ചാല് പറയത്തക്ക വലിയ ട്രിപ്പുകളൊന്നുമില്ല. പിന്നെ ഇത് പറയുകയാണെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ ഇത്രയും പിടിച്ചു നിൽക്കാൻ കാര്യം അതുകൊണ്ടാണ്. എന്റെ കസ്റ്റമേഴ്സ്

0: എല്ലാം എന്റെ കയ്യിൽ വന്ന ഒരു കസ്റ്റമറും അൺഹാപ്പി ആയി അല്ലെങ്കിൽ ഒരു വഴക്കിട്ട് മടങ്ങിയിട്ടില്ല. അത്രയ്ക്ക് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ്. എപ്പോഴും സർവീസിനൊരു വിലയുണ്ട്. മാത്രമല്ല ഇന്ത്യയിലുടനീളം, അതായത് ഗുജറാത്ത്, ബീഹാർ തുടങ്ങിയ അന്യ സംസ്ഥാനം, കൽക്കട്ട, ബോംബെ, ഡൽഹി, ഈവൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളൊക്കെ ഇല്ലേ, അവിടെ നിന്നൊക്കെ എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. എന്നെ കുറെ പേര് എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ പോകുന്നു. പോലീസുകാരൻ വരെ എനിക്ക് കസ്റ്റമർ ആയിട്ടുണ്ട്. ഇയർലി വന്നോണ്ടിരുന്നാണ്. ഇപ്പൊ കോവിഡിന് ശേഷം ഈ ഫീൽഡ് ഇത്തിരി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങള് ഓൺലൈൻ ടാക്സിയായിട്ട് ബന്ധമില്ലാത്തൊരു ഫീൽഡാണ്. ടാക്സി സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി ഓടുന്നത്. പിന്നെ കസ്റ്റമർ ഹാപ്പി ആയതുകൊണ്ട് എനിക്ക് ഇപ്പോഴും തുടർന്നും ട്രിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രായത്തിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഇത് അങ്ങനെ നിർത്തിയാലേ ഉള്ളൂ. നിർത്തുവാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ കൊല്ലം കൂടി കഷ്ടിച്ച് വർക്ക് ചെയ്യും.
1: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ എത്തി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഡ്രൈവിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീകുമാർ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. സോ ആരെങ്കിലും പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേ എഫ്എം 90.9.

0: അമ്മയേ.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: Yes, once again we are back on Radio 1T with me RG Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പോൾ ഇന്നലെ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലുമുൻ ജംഗ്ഷനിലെത്തി. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഡ്രൈവിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീകുമാർ ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടാ, ചോദിക്കുന്നത് ആക്ച്വലി മോശമെന്നറിയാം, എന്നാലും ചോദിക്കുകയാണ്, എത്ര വയസ്സായി? ഇപ്പോൾ
1: 55 വയസ്സ്.
0: 55 വയസ്സായുള്ളൂ, ചെറുപ്പമാണല്ലോ.
1: ചെറുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഈ ഫീൽഡിൽ 55 വളരെ കൂടുതലാണ്.
0: കൂടുതലാണല്ലേ?
1: അതായത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച്.
0: ഓക്കെ, ശരി ശരി.
1: ഏകദേശം 40 കൊല്ലമായി ജോലി ചെയ്യുന്നു.
0: 40 വർഷമായി?
1: 18 ജോലി തുടങ്ങിയതാ. ഈ പറഞ്ഞ പോലെ 40 വർഷമായി ഓരോ തൊഴിൽ മേഖലയിൽ, അതായത് നമ്മളുടെ ഇവിടെ തൊഴിലില്ല എന്ന് പലരും പറയുമ്പോഴും, ഞാനൊക്കെ തുടങ്ങി വെച്ച ടൈം എന്ന് പറയുമ്പോൾ SSLC കഴിഞ്ഞ് വർക്കിന് ഇറങ്ങിയതാണ്. ഇറങ്ങിയതാണ് അപ്പോൾ ഓരോ വർക്ക് അതിൽ പല ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
0: അന്നത്തെ കാലത്ത് ജോലി അത്യാവശ്യമായിരുന്നു
1: തീർച്ചയായും. എന്ന് വെച്ചാൽ അന്ന് അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഇന്നും ബുദ്ധിമുട്ടില്ലേ? ജീവിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടുന്ന വളരെ ചെറുപ്പക്കാർ വീട്ടുകാരുടെ ചെലവിൽ കഴിയുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയം തൊട്ട് എൻ്റെ വീട്ടിലേക്കൊരു വരുമാനം ഉണ്ടാക്കാനും അത്യാവശ്യം നല്ല സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിതത്തിൽ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഒരു കൊച്ചുമോൻ ഉൾപ്പെടെ ഉള്ള
0: കൊച്ചുമോനുണ്ട്. അപ്പൂപ്പനെ കൂടിയാണ്?
1: അപ്പൂപ്പനൊരു കൊച്ചുമോനുണ്ട്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ മനോഹരമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പൊ എപ്പോഴെങ്കിലും ലൈഫിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഈ ഒരു ഫീൽഡിൽ നൽകിയിട്ടുണ്ടോ?
1: തീർച്ചയായും. പോസിറ്റീവ് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പോസിറ്റീവ് സത്യം പറഞ്ഞാൽ, ഒരു പരിചയമില്ലാത്ത ഒരാൾ കയറി വന്നിട്ട് അയാള് എന്റെ 20 കൊല്ലവും ഇപ്പം കണ്ടിന്യൂസ് 2005 തൊട്ട് ഈ 21 കൊല്ലവും പുള്ളി എന്നെ മറക്കാതെ ഇപ്പോഴും എന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു കസ്റ്റമർ എനിക്ക് ഇന്നും ഉണ്ട്.
0: എനിക്ക് അടിപൊളി കേട്ടോ.
1: 21 കൊല്ലമായിട്ട് എന്റെ വണ്ടി തന്നെയാണ്. അതായത് വാഹനമല്ല പ്രശ്നം. ഞാൻ അംബാസഡറിൽ തുടങ്ങിയ ആളാണ്. അത് കഴിഞ്ഞ് അംബാസഡർ 6 കൊല്ലം, 11 കൊല്ലം സൈലോ മഹീന്ദ്രയുടെ, അത് കഴിഞ്ഞ് എർട്ടിക്ക ഇപ്പം 4 കൊല്ലമായി. അപ്പൊ ഈ വാഹനങ്ങളിലെല്ലാം എന്റെ ഏറ്റവും ബെസ്റ്റ് കസ്റ്റമറാണ്
0: അദ്ദേഹം. ഇപ്പോഴും കൂടെയുണ്ട്?
1: കൂടെയുണ്ട്.
0: അടിപൊളി. അതൊരു വലിയ ഒരു നമ്മള് കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെ ബലമാണ് അവരെപ്പോഴും നമ്മൾ കൂടെ നിൽക്കുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും,
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും മുൻപോട്ട് ഇതുപോലെ ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ. ഇന്ന് പരിചയപ്പെട്ടതിൽ എനിക്കും സന്തോഷം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലുമുൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് ആലപ്പുഴ സ്വദേശിയായ ഡ്രൈവറായ ശ്രീകുമാർ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അഭിപ്രായം നമ്മളങ്ങനത്തെ നമ്മുടെ പുലുമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: എന്റെ പേര് ശ്രീകുട്ടി എന്നാണ്.
0: ശ്രീകുട്ടി വളരെ ക്യൂട്ടായ നെയിം ആണല്ലോ,
1: എല്ലാരും പറയാറുണ്ട്.
0: ശരി ശരി, അപ്പൊ വീട് എവിടെയാ?
1: എന്റെ വീട് പത്തനംതിട്ട സീതത്തോട് എന്ന് പറയും.
0: സീതത്തോട് കേട്ടിട്ടുണ്ട്. ശരി, അപ്പം ഇവിടെ അമ്പലത്തിൽ വന്നയാണോ?
1: അതെ, അമ്പലത്തിൽ വന്നെയാണ്. കുഞ്ഞിനെയും കൊണ്ട് അമ്പലത്തിൽ വന്നെ.
0: കുഞ്ഞിനെ കൊണ്ട് അമ്പലത്തിൽ വന്നാണ്. കുഞ്ഞ് കയ്യിലുണ്ട്. കുഞ്ഞിന്റെ പേരെന്താ?
1: ഹർഷിത് എന്നാന്ന് പറ.
0: ഹർഷിത് പേര് പറയോ? കുഞ്ഞു ആവയാണ് കേട്ടോ. ശരി, ഹർഷിത് എന്ന പേര്. അപ്പോഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ.
0: എല്ലാരും ഹാപ്പി ആയിട്ട്
1: ഹാപ്പി ആയിട്ടിരിക്കുന്നു.
0: ഓക്കെ, ഇന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ. ആൻഡ് എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പൊ എംകോം കഴിഞ്ഞ് ബിസിനസ് ആണ്.
0: ഓക്കെ, ശരി ശരി, അപ്പൊ എന്തായാലും ഒരു എന്റർപ്രണർ ആണല്ലേ.
1: അതെ അതെ.
0: എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ?
1: നന്നായിട്ട് പോകുന്നു. സ്റ്റഡീസിന്റെ
0: കൺസൾട്ടൻസി ആണ്. ഓക്കെ, ശരി ശരി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് ചേച്ചി?
1: ഹസ്ബൻഡ് അതാണ് ചെയ്തോണ്ടിരുന്നത്, അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പൊ ഒരുമിച്ച് ചെയ്യുകയാണ്.
0: ഓക്കെ, അപ്പം ഹസ്ബൻഡ് ചെയ്തോണ്ടിരുന്ന വർക്കാണ്. അപ്പം ഇപ്പോ നമ്മൾ എന്താണ് ഒരുമിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഒരുമിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
0: എങ്ങനെ പോകുന്നു ഈ ബിസിനസ് രംഗം? എങ്ങനെയുണ്ട് ആക്ച്വലി?
1: ഇപ്പം കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി നമ്മൾ ഡൊമസ്റ്റിക് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ, തമിഴ്നാട് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ശരി ശരി, അപ്പം ഏതൊരു കോഴ്സിന് ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങളെ?
1: BSc നഴ്സിംഗ്.
0: നഴ്സിംഗ് തന്നെയാണ്?
1: അതെ അതെ, ഇപ്പൊ എല്ലാ കുട്ടികളും നഴ്സിംഗ് ആണല്ലോ പോകുന്നത്. ഇപ്പൊ എല്ലാവർക്കും ജോലിയാണല്ലോ വേണ്ടത്, അതുകൊണ്ട് നഴ്സിംഗ് മെഡിക്കൽ പ്രൊഫഷണലാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്.
0: എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് ഇപ്പം പെൺകുട്ടികളായിരുന്നു ഒരുപാട് പേര് ഈ നഴ്സിംഗ് ഫീൽഡ് ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യാസം ഇല്ലാതെ, ആ ഒരു ജെൻഡർ വ്യത്യാസം ഇല്ലാതെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി എല്ലാവരും വരുന്നില്ലേ?
1: അതെ അതെ, ഇപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെയാണ് നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ നല്ല വേക്കൻസി ആണുള്ളത്, അതുകൊണ്ടാണ് കുട്ടികളെല്ലാം നഴ്സിംഗ് ചൂസ് ചെയ്യുന്നത്. മെഡിക്കൽ അല്ലേ ഇപ്പം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, മെഡിക്കൽ ഫീൽഡ് അല്ലേ.
0: ശരി ശരി, അപ്പൊ എന്തായാലും അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്കായിട്ട് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മുൻപോട്ട് ഹാപ്പി ആയിട്ട് പോട്ടെ. ആൻഡ് ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലുമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് പത്തനംതിട്ട സ്വദേശിയായ ശ്രീകുട്ടി ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 944-779-8963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: എല്ലാവർക്കൊപ്പം.
1: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പെരുമൺ ജംഗ്ഷനിലൊക്കെ ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
2: മിഥുൻ.
1: മിഥുനട്ടാ വീടടുത്ത് തന്നെയാണോ? അടൂർ കാരനാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: രണ്ടമ്മയുണ്ട്, വൈഫുണ്ട്.
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
2: ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു.
1: ഓക്കെ, അതുപോലെ ഇന്നും പോകാൻ സാധിക്കട്ടെ കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: ശരി, എന്താ ചെയ്യുന്നത്?
2: ഞാൻ ഗ്രാഫിക് ഡിസൈനർ ആണ്.
1: ഗ്രാഫിക് ഡിസൈനർ ആണ്, ഓക്കെ, അടിപൊളി. അപ്പം എങ്ങനെ പോകുന്നു ഗ്രാഫിക് ഡിസൈനിങ് ജോബൊക്കെ?
2: കുഴപ്പമില്ല, നന്നായി പോകുന്നു.
1: നന്നായിട്ട് പോകുന്നു.
2: അതെ.
1: എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജോലി ചൂസ് ചെയ്തത്?
2: ഞാൻ മൾട്ടിമീഡിയ ആണ്, ഞാൻ ഫോട്ടോഗ്രാഫർ ആണ്. എനിക്ക് ഇതിലേക്ക് ഗ്രാഫിക് ഡിസൈനിലേക്ക് കിട്ടിയപ്പോൾ ചൂസ് ചെയ്തേ ഉള്ളൂ.
1: ഓക്കെ, നമ്മൾ പഠിച്ചതൊക്കെ ഫീൽഡ് ആണ്.
2: അതെ അതെ അതെ.
1: ശരി, അപ്പം ഈ ഒരു ഫീൽഡിലെ സ്കോപ്പ് എങ്ങനെയുണ്ട്? ജോലി സാധ്യത എങ്ങനെയുണ്ട്?
2: നല്ല സ്കോപ്പാണ്.
1: ഓക്കെ, ആയിട്ട് പറ്റും. അപ്പോൾ ലൈഫിൽ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ കാണുമേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ചേട്ടൻ ചോദിക്കുകയാണ്, ചേട്ടൻ ലൈഫിൽ ഏറ്റവും വലിയൊരു ഡ്രീം എന്താണ്? ആഗ്രഹം എന്താണ്?
2: എനിക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവാൻ.
1: വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണം. ഓക്കെ, നാഷണൽ ജിയോഗ്രഫിയുടെ ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറയുന്ന പോലെ ആവണം അല്ലേ?
2: അതെ അതെ.
1: ഓക്കെ, ശരി. അതെന്താണ് ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ അത്ര ഇഷ്ടം?
2: ഞാൻ ഫോട്ടോഗ്രാഫിയാണ് പഠിച്ചത്. അപ്പം ആ ഒരു ഫീൽഡിലേക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഒരു ഇതിലേക്ക് പോയത്.
1: അപ്പൊ എന്തെങ്കിലും പോകേണ്ട ഒരു പ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു വൈൽഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം ആഗ്രഹമുള്ള ഏത് പ്ലേസ് ഉണ്ടോ?
2: എവിടെ പോയാലും മതി,
1: എവിടെ പോയാലും.
2: അതെ,
1: ഫോട്ടോ എടുക്കാം.
2: അതെ അതെ.
1: ഓക്കെ, ശരി ശരി. അപ്പൊ എന്റെ സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ. ഈ ഫീൽഡിൽ ആഗ്രഹം പോലെ എപ്പോഴെങ്കിലും ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന ടൈറ്റിൽ കാണാൻ സാധിക്കട്ടെ.
2: ഓക്കെ, താങ്ക് യു.
1: പരിചയപ്പെടുന്ന സന്തോഷം.
2: താങ്ക് യു.
1: നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവ പരിചയപ്പെട്ടത് ഗ്രാഫിക് ഡിസൈനറും ഫോട്ടോഗ്രാഫറുമായ നമ്മുടെ മിഥുൻ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ ഇന്നലെ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: പേര് വിഷ്ണു.
0: വിഷ്ണു ചേട്ടാ, വീടടുത്ത് തന്നെയാണോ?
1: അതെ അതെ, ഇവിടെ തന്നെയാണ്.
0: ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, സഹോദരി.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
0: അപ്പൊ ഇന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ശരി, എന്താ ചെയ്യുന്നത് ഇപ്പോ?
1: ഞാൻ വണ്ടി ഓടിക്കുകയാണ്, ഓട്ടോ ഓടിക്കുക.
0: ഓട്ടോ ഓടിക്കുക?
1: അതെ.
0: ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പാവങ്ങളുടെ വണ്ടി തിരഞ്ഞെടുത്തത്? ഓട്ടോ ചെയ്തു
1: എന്താണ്? ഒരു തൊഴിലായിട്ട് അങ്ങ് തിരഞ്ഞെടുത്തു. വരുമാനം വേണമല്ലോ എന്തെങ്കിലും
0: ചൂസ് ചെയ്തു.
1: അതെ അതെ.
0: ഓക്കെ, എങ്ങനെയുണ്ട് ഈ ഫീൽഡ്?
1: കുഴപ്പമില്ല.
0: ഓട്ടം കിട്ടുന്നുണ്ട്?
1: ഓട്ടോ ഒക്കെ ഉണ്ട്. ശ്രദ്ധിച്ചു പോകണമെങ്കിൽ മഞ്ഞുവട്ടി ജീവിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. ഓക്കെ
0: ഓക്കെ, നമുക്ക് ഓക്കെ ആയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ തട്ടുകടില്ലാതെ ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്.
1: തീർച്ചയായും തീർച്ചയായും. എത്രയോ പേരാണ് അതുകൊണ്ട് ജീവിക്കുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായും. ഞാൻ റേഡിയോയിൽ ഒരുപാട് ഓട്ടോ ചേട്ടന്മാരെ പരിചയപ്പെടാറുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പൊ പൊതുവെ പറഞ്ഞ കാര്യമാണ്, പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് ഇപ്പോൾ തട്ടുകടുണ്ട്. ഇപ്പൊ ഓട്ടത്തിന് കുറവൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ അപ്പം കുഴപ്പമൊന്നുമില്ല.
1: അല്ല, നിലവിൽ അല്പം കുറവുണ്ട് എങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലൊന്നുമില്ല. നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്.
0: നമ്മുടെ ജീവിതത്തെ അഫക്ട് ചെയ്യുന്നില്ല.
1: ഇല്ല, അങ്ങനെ കാര്യമായിട്ടില്ല.
0: ഓക്കെ, അപ്പൊ ഏതായാലും എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ. അതിന് എത്ര നാളെ ഓട്ടോ രംഗത്ത് ഇറങ്ങിയിട്ട്?
1: ഞാനിപ്പോ 5 വർഷമായി.
0: 5 വർഷമായി. ഓക്കെ, തുടക്കക്കാരനെന്ന് പറയാം
1: അല്ലേ? തുടക്കക്കാരനെന്ന് പറയാം.
0: ഞാൻ പറയാൻ കാര്യമേ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെ പരിചയപ്പെട്ട ചേട്ടൻ 40 വർഷത്തോളം ഓട്ടോ രംഗത്ത് പ്രവർത്തിച്ച വ്യക്തിയാണ്.
1: അതെ, അത്ര എക്സ്പീരിയൻസ് എന്തായാലും നമുക്കില്ല.
0: ഇല്ല.
1: അതെ,
0: ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ഫീൽഡ് പോവാണ്. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. പഴയതിനേക്കാൾ മികച്ച രീതിയിൽ ഓട്ടം പോട്ടെ. എനിക്കും സന്തോഷം പരിചയപ്പെടുന്നത് കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളെ നേരത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലത്തെ ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് ഓട്ടോ ഡ്രൈവറായ വിഷ്ണു ചേട്ടനാണ് കേട്ടോ. ദൈവത്തിൽ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: ആയിരം പരാമുത്തുണ്ടേ.
2: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ്എം 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: టైగర్ కా హుకుం. అర్థమైందా రాజా?
1: ఆశ్రయ ఎఫ్ఎం 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി. ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം, നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474291090474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9525906692669. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ മലയാളികൾക്ക് ഒരു അല്പം വിഷമമാകുന്ന ഒരു ദിനം തന്നെയാണ് ഇന്ന്. യെസ്, ഇന്ന് സെപ്റ്റംബർ 24 ആണ്. അതേ, മലയാളികളുടെ സ്വന്തം അഭിനയ കുലപതി തിലകൻ സർ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്നേക്ക് കൃത്യം 14 വർഷം തികയുകയാണല്ലേ. പെരുന്തച്ഛനായിട്ടും കിരീടത്തിലെ അച്യുതൻ നായരായും സ്ഫടികത്തിലെ ചാക്കോ മാഷായും ഒടുവിൽ ഉസ്താദ് ഹോട്ടലിലെ കരീമിക്കായി നമ്മെ വിസ്മയിപ്പിച്ച ആ അതുല്യ പ്രതിഭ, ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം വെറുതെ അഭിനയിക്കായിരുന്നില്ല, ജീവിക്കുക തന്നെയായിരുന്നു അല്ലേ. സംഭാഷണങ്ങൾക്കപ്പുറം തന്റെ തീക്ഷ്ണമായ കണ്ണുകൾ കൊണ്ടും ഗാംഭീര്യമുള്ള ആ ശബ്ദം കൊണ്ടും ഓരോ കഥാപാത്രത്തെയും അദ്ദേഹം അനശ്വരമാക്കി. തിലകൻ സാറിന് പകരക്കാരനായി മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും ഇന്നും മലയാളികൾക്ക് കഴിയില്ല, കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. പകരം വെക്കാനില്ലാത്ത ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കേൾക്കാം അദ്ദേഹം അഭിനയിച്ച 3-ാം പക്കം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ പാട്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: ഹലോ, എവിടെയാ?
6: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ?
6: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
6: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ? വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ്

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Adhe, ready aayile?
3: Engotta?
2: Marano, ella sheni nyayal divasangalilum nammude Eljoyil special offers inde. Veetilekku aavashyamaya ella sadhanangalum offer price il.
3: Adu kollalo, anganeyanengil njan ready. Aljo Hypermarket Nellikunnam, Aljo Supermarket Payangil Antumannur. Aljo, vilakkuravinte vismayam.
4: ഇനി നിങ്ങളും നടക്കും തലയിടുപോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 17 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
7: ഹലോ
6: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
7: ഇത് കുന്നത്തോന്ന്.
6: ആരാണ്?
7: സുധർമ്മ.
6: സുധർമ്മ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
7: ആ, വിശേഷം ചെറിയ മഴയൊക്കെ ഉണ്ട്.
6: ചെറിയ മഴയൊക്കെ ഉണ്ട്. വീട്ടിൽ എന്താ ഇന്നത്തെ പരിപാടി? മഴയൊക്കെ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടോ? സാധാരണ നമ്മള് ആണല്ലേ, സാധാരണ പണ്ട് മുതലേ നമ്മുടെ നാട്ടിലൊക്കെ ഈ മഴയൊക്കെ വരുന്ന സമയത്ത് മറ്റു കിണ്ണത്തപ്പം അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പദമുണ്ടല്ലോ, അങ്ങനത്തെ ശീലങ്ങൾ വല്ല ഉണ്ടോ? സമയമില്ല. എന്താ ഇത്ര തിരക്കെന്താ?
7: ചെറിയ കട
6: ആണല്ലേ. ഓക്കെ, അപ്പൊ കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? ആണോ? ഓക്കെ, അപ്പൊ എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
7: വീട്ടില് അനിയത്തി, അനിയൻ, മക്കള്.
6: ആഹാ, കൂട്ടുകുടുംബാന്ന്
7: തോന്നുന്നു.
6: അതെയോ? ഓക്കെ, അപ്പൊ ഈ തിരക്കിനൊക്കെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഉച്ചക്ക് അടയ്ക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഭക്ഷണം കഴിക്കേണ്ട ടൈം ആയില്ലെന്ന് തോന്നുന്നു.
7: ഇല്ല,
6: ആണല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കേണ്ടേ?
7: നമ്മളെന്ന സിനിമയിലെ എന്റെ അമ്മയെ ഒന്ന് കാണുന്നുള്ള
6: പാട്ട് പാടുന്നോ?
7: ഇല്ല മോളെ, പാടുന്ന ഇഷ്ടം
6: കേക്കുന്ന ഇഷ്ടാണല്ലേ. ഓക്കെ, അപ്പൊ ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ പാട്ട്?
7: ഇതെല്ലാം അമ്മമാർക്കും സംഗീതത്തിലെ എല്ലാവർക്കും.
6: ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സുധർമ്മ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. യെസ്, നമ്മൾ എന്ന സിനിമയിൽ ദാസേട്ടൻ പാടി, കൈതപ്രം സർ വരികൾ എഴുതി, മോഹൻ സിതാര സർ മ്യൂസിക് കമ്പോസ് ചെയ്ത അതിമനോഹരമായിട്ടുള്ള ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ എപ്പോഴാണെങ്കിലും നമ്മുടെ കണ്ണൊന്ന് നിറയുന്ന ഒരു പാട്ടാണ് എന്നമ്മ ഒന്ന് കാണാൻ എന്ന പാട്ടാണ് സുധർമ്മ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അതും പ്രത്യേകം ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ആശ്രയ സംഗീതത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചേച്ചി ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സൗമ്യ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ചേച്ചി, ഞാൻ സൗമ്യ. ഗട്ട കുസ്തി 2 മൂവിയിലെ സംഭവകാരി സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് സൗമ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സൗമ്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഗട്ട ഗുസ്തി 2 എന്ന സിനിമയിൽ മോഹൻ രാജൻ സർ വരികൾ എഴുതി മനോഹരമാക്കിയിട്ടുള്ള, അതുപോലെ തന്നെ സെയിൻ റോൾഡൻ മ്യൂസിക് കമ്പോസ് ചെയ്തു, സെയിൻ ഗോൾഡനും സൈന്ധവി പ്രകാശും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള സംഭവകാരി എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 0917474 1994 2919 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 9526690 90. So keep on listening to Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: Are you ready for an exciting day?
1: The Department of Mechanical Engineering presents Gear Grid 2026 ISRO Exhibition, Mass Auto Show, പിന്നെ കിടുക്കൻ ടെക് ഫെസ്റ്റും. സെപ്റ്റംബർ 25 ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴുകോൺ നിങ്ങളെ ക്ഷണിക്കുന്നു. See you there at Gear Grid 2026
4: Government Polytechnic College Ezhikon.
5: Yasit Coffee, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നമ്മൾ എന്ന സിനിമയിൽ ദാസേട്ടൻ പാടി അതിമനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 31 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? മഞ്ജു ചേച്ചി, എന്തുകൊണ്ട് വിശേഷം? സുഖായിട്ടിരിക്കുകയാണ്. ശബ്ദത്തിനൊക്കെ കേട്ടിട്ട് എന്തോ ഒരു വിഷമം ഉള്ളത് പോലെ. ഒന്നുമില്ല, ഹാപ്പിയാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ ഹസ്ബൻഡ്, 3 മക്കള്.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും സുഖാണോ? മക്കളൊക്കെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? പോയേക്കുവാണോ? കലോത്സവം ആണല്ലേ. എന്താണ്
1: ഒരാള്
0: പരിപാടിയൊക്കെ കാണാൻ വന്നിട്ട് പോയില്ലേ? അമ്മ, മക്കളുടെ പരിപാടിയൊക്കെ ഉണ്ടോ വന്നിട്ട്?
1: നാളെയാണ്.
0: അപ്പൊ നാളെ എന്തായാലും അവിടെ കാണും, ചോദിക്കേണ്ട കാര്യമില്ല. അതെ അതെ, ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു കഴിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് മഞ്ജു ചേച്ചിക്ക് വേണ്ടത്?
1: എനിക്ക് സൂര്യപുത്രൻ മൂവിയിലെ പഞ്ചവർണ കുളിരെ.
0: ഓക്കെ, പാട്ട് പാടുന്നോ?
1: ഇല്ല, ഒരാളെ സംസാരിക്കാൻ വേണ്ടി.
0: ഓക്കെ, കൊടുത്തോ കൊടുത്തോ. ഹലോ
2: ഹലോ,
0: ആരാ സംസാരിക്കുന്നേ?
2: ആദിദേവ്.
0: ആദിദേവ് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഇന്നെന്ത് സ്കൂളിൽ പോവാനേ? പരിപാടിയാണോ? പരിപാടി കാണണ്ടായോ ആദിദേവിന്? നാളെയാണോ? ഓക്കെ, അപ്പൊ ഇന്ന് വീട്ടിലിങ്ങനെ വെറുതെ അടിച്ചു പൊളിച്ചിരിക്കുക അല്ലേ? ഓക്കെ, അപ്പൊ ആദിദേവിന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ സ്കൂളില്? ഓക്കെ, അപ്പൊ എല്ലാരോട്ടും നല്ല അടിപൊളിയായിട്ടാണോ പോന്നേ? ആണല്ലേ. ഓക്കെ, അപ്പൊ ആദിദേവിന് ഇഷ്ടമുള്ള പാട്ട് ഏതാ? ഹലോ, എനിക്കൊരു പാട്ട് പാടാവോ? ഹലോ, പോയോ? ഓക്കെ ചേച്ചി, അപ്പൊ ചേച്ചിക്ക് ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: എനിക്ക് സൂര്യപുത്രൻ മൂവിയിലെ പഞ്ചവർണക്കുളിരെ.
0: ഓക്കെ, അപ്പൊ ആർക്ക് വേണ്ടിട്ടാ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
1: മക്കൾക്ക്
0: വേണ്ടിട്ടാണല്ലേ. അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാട്ടോ. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മഞ്ജു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് സൂര്യപുത്രൻ എന്ന സിനിമയിൽ നമ്മുടെ എല്ലാം എല്ലാമായ ദാസേട്ടൻ പാടി, എസ് രമേശൻ നായർ സർ വരികൾ എഴുതി, ഔസേപ്പ് അച്ചൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് പഞ്ചവർണ കുളിരെ എന്ന പാട്ട്. ആ പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകം ചേച്ചിയുടെ 3 അരുമക്കൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് മഞ്ജു ചേച്ചിക്കും ചേച്ചിയുടെ മക്കൾക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നേ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആതിര ദേവു ആണ്. ദേവു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഹലോ ആസ്ട്രിയ എഫ് എം, എന്റെ പേര് ആതിര ദേവു. എന്റെ ഫ്രണ്ട് വിനീഷിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. വിനീഷിന് വേണ്ടിയിട്ട് മുഖിലേ മുഖിലേ നീതോതുപോ എന്ന പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആതിരക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആതിരയുടെ ഒരേ ഒരു നല്ലൊരു സുഹൃത്തായിട്ടുള്ള വിനീഷിന് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഓൾറെഡി അറിയിക്കാൻ കേട്ടോ. ആസ്ട്രിയ എഫ് എം 90 പേരിലും എന്റെ പേരിലും ആൻഡ് ഓൾസോ ആതിര കുട്ടിയുടെ പേരിലും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും വിനീഷിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ കീർത്തി ചക്ര എന്ന സിനിമയിൽ നമ്മുടെ എം ജി ശ്രീകുമാർ സർ പാടി, ഗിരീഷ് പുത്തഞ്ചേരി സർ വരികൾ എഴുതി, ജോഷിയ ശ്രീധർ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-9070-4794-991-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9564-90-952-6-4-9-0-9-0-9-6-6-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9-9 എല്ലാവർക്കും ഒപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
2: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
7: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വിഷുവിൽ വെള്ളിയും സ്കൾസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പദവികളിലെത്തുമ്പോഴും ഈ തത്വം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടനഗറിൽ നിന്ന് വാരണാസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: ഗുജറാത്ത് സെ ലേക്കർ ദില്ലി തക് സേവാ കാ ഭാവ് സദാ ഹി ഹമാരി ശാസൻ വ്യവസ്ഥ ഹമാരി സംസ്കാരോ കാ മൂൽ രഹാ ഹൈ ഔർ ജബ് ശാസൻ കേ മൂൽ മേ സേവാ കാ ഭാവ് ഹോതാ ഹൈ തോ ഹർ നീതി കേ കേന്ദ്ര മേ നാഗരിക് ദേവോ ഭവ കാ സങ്കൽപ ഹോതാ ഹൈ ബിനാ ഡൈലൂജൻ ബിനാ ഡൈവർജൻ ചീജെ പഹുഞ്ചതി ഹൈ ക്യോ സേവാ ഹി സബ്സേ ബഡാ ഡ്രൈവിംഗ് ഫോഴ്സ് ഹൈ.
0: സേവായാത്രികർ തങ്ങളുടെ യാത്രാനുഭവങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി തങ്ങൾ തൈകൾ നട്ടതായും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും അവർ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വല്ലിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഉന്നയിച്ച് ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി, ജപ്പാൻ എന്നീ G4 രാജ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ G4 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ഇക്കാര്യം അറിയിച്ചത്. സമിതിയുടെ വിപുലീകരണം പരിഷ്കരണ നടപടികളിൽ അനിവാര്യമാണെന്ന് അവർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ ദേശീയ അരിവാൾ രോഗനിർമ്മാർജ്ജന ദൌത്യത്തിലൂടെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള സമഗ്രമായ നടപടികൾ ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ വിശദീകരിച്ച് ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. 2047 അരിവാൾ രോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് 2023 ഇന്ത്യ ഈ ദൌത്യം ആരംഭിച്ചതെന്ന് അവർ വ്യക്തമാക്കി. അരിവാൾ രോഗ ചികിത്സയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും തുല്യത ഉറപ്പാക്കുന്നതിനുമുള്ള ആഗോള കൂട്ടായ്മയായ 1ACD ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ത്യ സഹ ആതിഥേയത്വം വഹിച്ചു. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. അടിസ്ഥാന സൌകര്യ നവീകരണം, നയപരമായ പരിഷ്കാരങ്ങൾ, നാവികർക്ക് പ്രഥമ പരിഗണന എന്നിവയിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ലോക സമുദ്രദിനത്തോടനുബന്ധിച്ച് പങ്കുവച്ച സമൂഹമാധ്യമ സന്ദേശത്തിൽ ശ്രീ സോനോവാൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ആന്റ് ഓഷനേറിയം പദ്ധതിയുടെ സമീപന രേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലിലും ലഭ്യമാണ്.
0: പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. രാജ്യത്തെ മൊബൈൽ ഫോണുകളുടെ ആകെ ആഭ്യന്തര ആവശ്യകതയുടെ 99.2% ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ടെന്ന് ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക സെക്രട്ടറി എസ് കൃഷ്ണ. ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ 2026 13th വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിവർഷം ഏകദേശം 32 മുതൽ 33 കോടി മൊബൈൽ ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്ന് ശ്രീ എസ് കൃഷ്ണ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2019 ഓഗസ്റ്റ് 15 ജൽശക്തി മന്ത്രാലയത്തിന് കീഴിൽ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ജൽജീവൻ മിഷൻ എത്രത്തോളം പ്രയോജനപ്രദമായി എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യത്തെ വിദൂര ഗ്രാമീണ മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് പൈപ്പ് വഴി ജലവിതരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. ജൽജീവൻ മിഷന്റെ വ്യവസ്ഥകളനുസരിച്ച് പ്രതിദിനം ഒരാൾക്ക് 55 ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കണം. മഴവെള്ള ശേഖരണം, ഭൂഗർഭജല റീചാർജ്, ജലത്തിന്റെ പുനരുപയോഗം എന്നിവയ്ക്കായി പദ്ധതിയിൽ തുക വിലയിരുത്തുന്നുണ്ട്. കുടിവെള്ള ഗുണനിലവാരത്തിലും പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ 2.0 കീഴിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വെള്ളി മെഡൽ നേടിയ റോഷിബിന ദേവിയെയും പുരുഷന്മാരുടെ ഡബിൾസ് കൾസ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ സത്നം സിംഗിനെയും സൽമാൻഖാനെയും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം സ്കീറ്റ് മിക്സഡ് ടീം യോഗ്യതാ റൌണ്ടിൽ പരിനാസ് ദാലിവാളും അനന്ത്ജീത് സിംഗും ഫൈനലിൽ കടന്നു. മിക്സഡ് ഡബിൾ സ്ക്വാഷിൽ ജോഷ്ന ചിന്നപ്പയും വേലവൻ സുന്ദർകുമാറും ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. മുക്കുപണ്ണം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ സ്ട്രോങ് റൂമിലുള്ളത്. 4 പവന്റെ സ്വർണമാലയും കാണാതായിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടത്തും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 ഫലപ്രഖ്യാപനം. ഊർജ്ജം, ധാന്യവിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് റഷ്യയും യുക്രൈനും തമ്മിൽ പരിമിതമായൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ തയ്യാറാണെന്ന് അമേരിക്ക. ഇരുപക്ഷവും ഇത്തരം ക്രമീകരണത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. അതേസമയം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ നിർദ്ദേശങ്ങളോ കരാറുകളോ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ലെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ബസിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 9 യാത്രക്കാർ മരിച്ചു. നോയിഡയിൽ നിന്ന് ആഗ്രയിലേക്ക് പോകുകയായിരുന്ന ബസിൽ 35 യാത്രക്കാരുണ്ടായിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അപകടത്തിൽ അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ. വിവിധ പരിപാടികളിൽ പങ്കെടുത്തും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യ ഉൾപ്പെടെ G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഉഷുവിൽ വെള്ളിയും സ്കൽസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടെ ഉള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാൻ ഞാനതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474-2919-0-0-4-2-9-1-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- ഉണ്ട്, മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524909095269409. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ JM ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീകുമാർ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രിയ, ഞാൻ ശ്രീകുമാർ. എനിക്ക് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ പാടി ആൻഡ് ബിച്ചു തിരുമല സർ വരികൾ എഴുതി ഇളയരാജ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഓളെത്തുമ്പത്തിരുന്ന് ഉയലാടും എന്ന പാട്ട്. അപ്പോൾ എന്നാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ശ്രീകുമാർ ചേട്ടന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സതീഷ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രിയ, മൈ നെയിം ഈസ് സതീഷ് കുമാർ. സോങ് ഈസ് കല്യാണ തേനില ഡെഡിക്കേറ്റഡ് ടു സൂരജ് ഖാൻ എന്ന് പറഞ്ഞിട്ടാണ് സതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ സുഹൃത്തായിട്ടുള്ള സൂരജ് ഖാന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചേട്ടൻ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ മൗനം സ്വരമായി എന്നൊരു സിനിമ, മൗനം സമ്മതം എന്ന സിനിമയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് കല്യാണ തേനില എന്ന പാട്ട്. അത് ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഇളയരാജ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു ആൻഡ് നമ്മുടെ എല്ലാമായ ദാസേട്ടനും ചിത്രാമയും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ

0: വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: മൗനം സമ്മതം എന്ന സിനിമയിലെ അതിമനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1:16 ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? രതീഷേട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നേ? കൊട്ടാരക്കര തന്നെയാണ്. ഓക്കെ, അപ്പം എന്താണ്? കേട്ടില്ല. ചക്കുവള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ, അപ്പൊ മകൾക്ക് ഇന്ന് ക്ലാസ്സിൽ നിന്ന് പോണ്ടായിരുന്നു, അതോ എല്ലാരും വീട്ടിലുണ്ടോ? ആണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് വർക്കൊന്നും ഇല്ലേ ചേട്ടന്? വർക്കില്ല. അപ്പൊ വീട്ടിലാണ്. ഭക്ഷണം ഒക്കെ കഴിച്ചോ?
1: കഴിച്ചു.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് ചേട്ടന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: എനിക്ക്
0: ബാലേട്ടൻ സിനിമയിലെ ഇന്നലെ എന്റെ നെഞ്ചിലെ എന്ന പാട്ടാണ് കേക്കേണ്ടത്. ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? അപ്പൂപ്പന് വേണ്ടിട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓൾസോ മക്കളെയും വൈഫിനെയും ഒക്കെ തിരക്കിന്ന് പറയണോട്ടോ. കേൾക്കാൻ പറ്റണില്ല, അവിടെ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൂപ്പൻ മരണപ്പെട്ടു പോയി. ഓക്കെ, അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് രതീഷ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഇന്നലെ എന്റെ നെഞ്ചിലെ എന്ന പാട്ടാണ്. ബാലേട്ടൻ എന്ന സിനിമയിലെ നമുക്ക് എപ്പോ കേട്ട് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലേക്ക് ഒരു വിങ്ങല് തോന്നുന്ന ഒരു പാട്ട് തന്നെയാണല്ലോ. അപ്പൊ ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ നെല്ലാമെല്ലാമായി ചിത്രാമ പാടി ആൻഡ് ഗിരീഷ് പുത്തഞ്ചേരി സർ വരികൾ എഴുതി, എൻ ജയചന്ദ്രൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഇന്നലെ എന്റെ നെഞ്ചിലെ എന്ന പാട്ട്. അതും രതീഷ് ചേട്ടൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, ചേട്ടന് മരണപ്പെട്ടു പോയ ചേട്ടന്റെ അപ്പൂപ്പന് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണേന്ന്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവർ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, മൈ നെയിം ഈസ് അൻവർ ഷാജഹാൻ. സോങ് ഈസ് പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണെ, ഡെഡിക്കേറ്റഡ് ടു മൈ ഫ്രണ്ട് ബിപിൻ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അൻവർ ചേട്ടന്റെ ഫ്രണ്ട് ആയിട്ടുള്ള, സുഹൃത്തായിട്ടുള്ള ബിപിൻ ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചേട്ടൻ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ സല്ലാപം എന്ന സിനിമയിൽ ചിത്രാമ പാടി, കൈതപ്രം സർ വരികൾ എഴുതി, ജോൺസൺ മാഷി മ്യൂസിക് കമ്പോസ് ചെയ്ത അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909 0974219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909 0592669409. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons, gold and diamonds. Manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Hello, evideya?
3: Njan nammude choice mallila.
2: Mallilo? Appo shoppingine poyadanalle?
3: Ha, shopping mathramalladi. Ivide vanna pinne vera engottum ponda. Shopping, food, entertainment. Pinne nammude kuttiyalkku adichu polikane. Kollam jillayile number 1 PlayStationum ivide thanne undu.
2: Adhe. കുട്ടികള് ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: അങ്ങനൊരു ഫീൽ ഗുഡ് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1:30 ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി സംസാരിക്കാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, മായ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനുണ്ട്, എന്റെ രണ്ട് മക്കളുണ്ട്, ചേട്ടനുണ്ട്, എന്റെ അമ്മയുണ്ട്.
0: ആണല്ലേ, മക്കൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
1: ഒരാൾ 10-ലും ഒരാൾ 7-ലും.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ക്ലാസ്സിന് പോകണ്ടായിരുന്നു ആർക്കും?
1: പോണം, എല്ലാരും പോയി. ഞാൻ
0: കമ്പനിയിലിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ചേച്ചിക്ക് ഏത് പാട്ടാ കേക്കണ്ടേ?
1: എന്റെ ഒരു കൂട്ടുകാരുടെ ചേട്ടന്റെ ബർത്ത്ഡേ. രാവിലെ വിളിച്ചിട്ട് കിട്ടിയില്ല.
0: ഓക്കെ ഓക്കെ.
1: അതുകൊണ്ട് നല്ലൊരു പാട്ട് തരണം.
0: നല്ലൊരു പാട്ട്. കൂട്ടുകാരിയുടെ ചേട്ടന്റെ പേരെന്താണ്?
1: അവരുടെ ചേട്ടന്റെ പേര് രതീഷ്
0: ചേട്ടൻ. ഓക്കെ, രതീഷ് ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. ചേട്ടന് ഒരു വിഷസും വേണം, ഒരു പാട്ടും വേണം. ഓക്കെ, പാട്ട് ഏതാ ഇന്ന് കേക്കണ്ടേ? നല്ലൊരു പാട്ട് മതി. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മായ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് ക്രോണിക് ബാച്ചിലറിലെ ഏതെങ്കിലും ഒരു പാട്ട് മതി. ആൻഡ് ഓൾസോ ചേച്ചിയുടെ കൂട്ടുകാരിയുടെ ചേട്ടന്റെ പിറന്നാളാണ്. ചേട്ടന്റെ പേര് രതീഷ് എന്നാണ്. അപ്പോൾ എന്തായാലും രതീഷ് ചേട്ടന് എന്റെയും മാസ്റ്റർ എഫ് എം 90-യുടെയും ആൻഡ് ഓൾസോ മായ ചേച്ചിയുടെയും വക നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷയമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ചേച്ചി ചോദിച്ചിരിക്കുന്നത് ക്രോണിക് ബാച്ചിലറിലെ ഏതെങ്കിലും ഒരു പാട്ടാണ്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയിട്ടും ഇന്ന് പിറന്നാൾ ആശംസിക്കുന്ന രതീഷ് ചേട്ടന് വേണ്ടിയിട്ട് ക്രോണിക് ബാച്ചിലറിലെ ചിരി ചിരിയോ എന്നൊരു പാട്ടാണ് പ്ലേ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ എല്ലാം എല്ലാമായ ദാസേട്ടനും അതുപോലെ തന്നെ ഗംഗ ചേച്ചിയും ചേർന്ന് പാടി ആൻഡ് കൈതപ്പുറം സാർ വരികൾ എഴുതി ദീപക് ദേവ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് എന്തായാലും നമ്മൾ ഇന്ന് രതീഷ് ചേട്ടന് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷൈജു ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ എഫ് എം, എന്റെ പേര് ഷൈജു, ഞാൻ പുത്തൂർ മാവടിയിലാണ് താമസിക്കുന്നത്. എനിക്ക് അനാർക്കലി മൂവിയിലെ സോങ് വാനം ചായം എന്ന സോങ് വേണം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഷൈജു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ അനാർക്കലി എന്ന സിനിമയിൽ കെ.എസ്. ഹരിശങ്കർ സാർ പാടി ആൻഡ് രാജീവ് ഗോവിന്ദ് സാർ വരികൾ എഴുതി വിദ്യാസാഗർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-1090-4-474-291-1090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490090 9526490090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിനുള്ള ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ബിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ബിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: Are you ready for an exciting day?
7: The Department of Mechanical Engineering presents Gear Grid 2026 ISRO Exhibition, Mass Auto Show, പിന്നെ കിടുക്കൻ ടെക് ഫെസ്റ്റും. September 25 ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴുകോൺ നിങ്ങളെ ക്ഷണിക്കുന്നു. See you there at Gear Grid 2026
8: ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴുകോൺ.
9: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
10: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Kettidam paniyan ningalku endana ithra tension?
4: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
3: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara Pudavadilullappol.
4: JM Architects, Government Approved ISO Certified Civil Engineers and Builders. Contact 944-771-7171.
5: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യാസിക് കഫേ, യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതായി

ഇവിടെ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. അതിനു മുന്നേ ഇതാ ഒരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്മു ആണ്. അമ്മു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ, ഞാൻ അമ്മു. എനിക്ക് ബാച്ചലർ സിനിമയിലെ അടിയെ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാണ് അമ്മു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മുവിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ദിബു നിനാൻ തോമസ് മ്യൂസിക് കമ്പോസ് ചെയ്തു, ആൻഡ് കപിൽ കപിലൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു അടിപൊളി റൊമാൻറ്റിക് പാട്ടാണ് ബാച്ചലർ സിനിമയിൽ ഈ അടിയെ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ എന്തായാലും അമ്മുവിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ടോട് കൂടി തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫ് ഇതാ ഇവിടെ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയൊക്കെയുള്ളൂ, നമ്മുടെ ലൈവിൻ്റെ ടൈമിൽ റീജോയിൻ ചെയ്തുകൊണ്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. അപ്പോൾ എന്തായാലും നാളെ ഇതേ ടൈമിൽ നമ്മുടെ കാസറ്റ് കഫേ ഇതാ ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടിലം പ്രോഗ്രാംസും ആൻഡ് ഓൾസോ കിടിലം കിടിലം പാട്ടുകളും നമുക്ക് കേൾക്കുവാനുണ്ട് ഇന്നത്തെ ആസ്ട്രിയ FM 90. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

അരവിന്ദേ ആഘോഷം. ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഇതാ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യാഴാഴ്ച ദിവസം കൂടി വന്നെത്തിയിരിക്കുകയാണല്ലേ. ഉച്ച സമയത്തെ ആ ഒരു ചെറിയ മടിയും ക്ഷീണവും ഒക്കെ മാറ്റി നല്ല കിടിലൻ എനർജിയോടെ ആയിരിക്കുമല്ലോ അപ്പൊ നിങ്ങൾ എല്ലാരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ നമ്മൾ കുറച്ചധികം ഹെൽത്തി റെസിപ്പീസിനെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. എപ്പോഴും ഒരേപോലത്തെ ചോറും കറികളും ഒക്കെ കഴിച്ചു മടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഡയറ്റ് ഒന്ന് ഹെൽത്തി ആയിട്ട് മാറ്റിപ്പിടിക്കാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് അല്ലെ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഹൈ പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള അടിപൊളി സാലഡുകൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാലോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സാലഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വെറുതെ പച്ചക്കറി അരിഞ്ഞിടുന്ന പരിപാടിയാണെന്ന് കരുതി മുഖം ചുളിക്കാൻ വരട്ടെ, ഇത് സംഭവം വേറെ ലെവലാണ്. ഈ ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാലഡുകൾ കഴിച്ചാൽ ഏറ്റവും വലിയ ബെനഫിറ്റ് എന്താണെന്നറിയാമോ? നമ്മൾ കുറച്ച് കഴിച്ചാലും അത് നമ്മുടെ വയറ് എപ്പോഴും ഫുള്ളായിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇടയ്ക്കിടെ വന്ന് ശല്യം ചെയ്യുന്ന ആ ഒരു കൊച്ചു കൊച്ചു വിശപ്പില്ലേ, അതിനെയൊക്കെ പമ്പ കടത്താം. പിന്നെ ഉച്ചയ്ക്കൊക്കെ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ വരുന്ന ആ ഒരു ഭയങ്കര ക്ഷീണവും ഉറക്കവും ഒക്കെ ഇല്ലേ, ആ ഒരു പ്രശ്നമേ സാലഡ് കഴിച്ചാൽ ഉണ്ടാവില്ല. ദിവസം മുഴുവനും നമ്മൾ നല്ല ഉഷാറായിട്ടും ആക്റ്റീവ് ആയിട്ടും ഒക്കെ ഇരിക്കും. മാത്രമല്ല ഡയറ്റ് ചെയ്യുമ്പോൾ പലർക്കും എനർജി പോകുന്നതായിട്ട് തോന്നാറുണ്ട്. എന്നാൽ പ്രോട്ടീൻ സാലഡുകൾ നമ്മുടെ മുടിക്കും ചർമ്മത്തിനും നല്ലൊരു ഗ്ലോ നൽകാനും മസിൽസ് ഒക്കെ സ്ട്രോങ് ആക്കി എനർജി ലെവൽ എപ്പോഴും ഹൈ ആക്കി നിർത്താനും ഹെൽപ്പ് ചെയ്യും. അപ്പോ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും എങ്ങനെ നല്ല കിടിലം സാലഡുകൾ ഉണ്ടാക്കാം എന്നതിന്റെ കുറച്ച് സ്പെഷ്യൽ റെസിപ്പികളുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം നമുക്ക് റെസിപ്പികളൊക്കെ ഇങ്ങനെ കേൾക്കാം അല്ലേ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, we are back on Loudspeaker with me, RG Sultana. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കിഡ്ലൻ പ്രോട്ടീൻ സാലഡുകളെ പറ്റിയൊക്കെയാണല്ലോ. ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നോൺ വെജ് പ്രിയർക്ക് വരുന്ന ഒരു വലിയ സങ്കടമുണ്ട്. ഇനിയിപ്പോ ചിക്കൻ ഒക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന്. എന്നാൽ ചിക്കൻ പ്രേമികൾക്ക് യാതൊരു സങ്കടവും വേണ്ട. കാരണം നമ്മൾ ഇന്ന് ആദ്യം തന്നെ പറയാൻ പോകുന്ന റെസിപ്പി ചിക്കൻ വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ കൊതി വരും എന്ന കാര്യത്തിൽ എനിക്കെന്തായാലും യാതൊരു ഡൗട്ടും ഇല്ല. വളരെ സിമ്പിൾ ആണ്. ഇത് തയ്യാറാക്കാന് കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് നാരങ്ങാ നീരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാനില് വളരെ കുറച്ച് മാത്രം ഒലീവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് ഈ ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു ജ്യൂസി പരുവത്തിൽ തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇതിന്റെ കൂടെ നമുക്ക് ക്രഞ്ചി ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർക്കാം. വട്ടത്തിലായിരുന്ന ക്യൂക്കംബർ, ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാരറ്റ്, ഇഷ്ടമുള്ളവർക്ക് കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാട്ടോ. ഒപ്പം കുറച്ച് ക്യാബേജോ അല്ലെങ്കിൽ ലെറ്റ്യൂസ് ഇലകളോ കൂടി അരിഞ്ഞിട്ടാൽ സംഭവം നല്ല കളർഫുൾ ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഡ്രസ്സിംഗ് കൂടി തയ്യാറാക്കാം. വേറൊന്നുമല്ല, 2 സ്പൂൺ നല്ല കട്ട തൈരും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഒരു നുള്ള് നാരങ്ങാ നീരും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് ഈ സാലഡിന്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു ക്രിസ്പിനെസ് കിട്ടാൻ കുറച്ച് വറുത്ത നിലക്കടലയോ അല്ലെങ്കിൽ ബദാമോ കൂടി ഇതിന്റെ മുകളിലേക്ക് വിതറാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കൂ. ഡയറ്റ് എന്ന പേരും പറഞ്ഞ് നമ്മൾ പട്ടിണി കിടക്ക ഒന്നും വേണ്ട കേട്ടോ. വയറും നിറയും, അപ്പൊ മനസ്സിനും നല്ല ഒരു ഹാപ്പിനെസ് കിട്ടും. ഉച്ചക്കത്തെ ചോറിന് പകരം ഇത് കഴിച്ചാൽ അന്നത്തെ ദിവസം പിന്നെ യാതൊരു ക്ഷീണവും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ എല്ലാവരും ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ. ഇനിയും നമുക്ക് ഒരുപാട് കിടലം റെസിപ്പീസും ഒരുപാട് പാട്ടുകളും കേൾക്കാനുണ്ട്.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Are you ready for an exciting day?
2: The Department of Mechanical Engineering presents Gear Grid 2026 ISRO Exhibition, Mass Auto Show, പിന്നെ കിടുക്കൻ ടെക് ഫെസ്റ്റും സെപ്റ്റംബർ 25 ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴക്കോൺ നിങ്ങളെ ക്ഷണിക്കുന്നു. See you there at Gear Grid 2026
3: ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴക്കോൺ.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദെ ആഘോഷം. Yes, we are back on loudspeaker with me, Arjun Sultana. എപ്പോഴും ഒരേപോലത്തെ സെയിം ഫുഡ് കഴിച്ച് മടുത്തു. എന്നാലേ ഇന്ന് നമുക്കൊരു കിടിലം സാധനം ഉണ്ടാക്കാം കേട്ടോ. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ മുഴുവനും കിട്ടുന്ന, എന്നാൽ ഇറച്ചിയോ മീനോ ഒന്നും ചേർക്കാത്ത ഒരു സൂപ്പർ ടേസ്റ്റി സാലഡാണ്. കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. ആദ്യം തന്നെ നമ്മുടെ സ്വന്തം സോയാ ചങ്ക്സ് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് നന്നായി കൊതിർത്തെടുക്കാം. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് ഒരല്പം കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ ചേർത്ത് പാനിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ സോയയുടെ ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ, അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ ചേർക്കാം. നല്ല കളർഫുൾ ആയി കാപ്സിക്കം, ക്യാരറ്റ്, കുറച്ച് വെള്ളരിക്ക, പിന്നെ ഒരു ചെറിയ സവോളയും തക്കാളിയും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിടാം. ഈ പച്ചക്കറികളുടെ ആ ഒരു ക്രഞ്ച് ഉണ്ടല്ലോ, അത് കടിക്കാൻ പ്രത്യേക രസമാണ്. ഇനി ഇതിനെ ശരിക്കും ഒരു വായിൽ കപ്പലൊടുന്ന സാലഡ് ആക്കാന് ഒരു മാജിക് ഡ്രസ്സിംഗ് കൂടെ തയ്യാറാക്കാം. ഒരു ചെറിയ പാത്രത്തില് കുറച്ച് ഒലീവ് ഓയിൽ, നാരങ്ങാനീര്, പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും, പിന്നെ നമ്മുടെ നാടൻ ടച്ച് വരാന് വേണമെങ്കിൽ ഒരു നുള്ളി ചാറ്റ് മസാലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടോളൂട്ടോ. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ വെജിറ്റബിൾസിലേക്കും റോസ്റ്റ് ചെയ്ത് വെച്ച സോയാ ചങ്ക്സിലേക്കും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ നാരങ്ങയുടെ പുളിപ്പും കുരുമുളകിന്റെ എരിവും വെജിറ്റബിൾസിന്റെ ഫ്രഷ്നെസ്സും പിന്നെ സോയയുടെ ആ ഒരു മീറ്റ് പോലത്തെ ടെക്സ്ചറും കൂടെ ചേരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെറി ലെവൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, നല്ല രുചിയുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്ന ആർക്കും വയറും മനസ്സും നിറച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി സാലഡാണ് കേട്ടോ ഇത്. അപ്പോഴെന്തായാലും ഇനിയും ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്തി സാലഡ് റെസിപ്പീസ് ഒക്കെ നമുക്ക് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ സുൽത്താന. അപ്പൊ ഇതാ ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ ഹെൽത്ത് നോക്കുന്നവർക്കും എപ്പോഴുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പരാതിയാണ് ആരോഗ്യകരമായ ഫുഡ് കഴിക്കുമ്പോൾ നാവിന് യാതൊരു രുചിയും കിട്ടുന്നില്ല എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആ പരാതി തീർത്തും മാറ്റും കേട്ടോ. ഹൈ പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബറും അടങ്ങിയിട്ടുള്ള ഒരു കിട്ടിലം പനീർ സാലഡ് ആണ് കേട്ടോ ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. കേൾക്കുമ്പോ തന്നെ കൊത്തിയോരുന്ന ഒരു റെസിപ്പിയാണിത്. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ഹീറോ ആയിട്ടുള്ള പനീർ ചെറിയ ക്യൂബുകളൊക്കെ ആയിട്ട് മുറിച്ചങ്ങെടുക്കാം. എന്നിട്ട് ഒരു പാനില് ഒരല്പം ബട്ടറോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ തടവി ഈ പനീർ അതിലിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാക്കുന്നത് വരെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ചൂടോടെ ഇരിക്കുമ്പോൾ പനീറിന്റെ പുറത്തുള്ള ആ ഒരു ചെറിയ ക്രിസ്പിനെസ്സും ഉള്ളിലെ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് ഫൈബർ ധാരാളം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള പച്ചക്കറികൾ ചേർക്കാം. കുറച്ച് ബ്രോക്കലി ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് വാട്ടിയെടുത്ത് കൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ലെറ്റ്യൂസ് ഇലകളോ അല്ലെങ്കിൽ കുറച്ച് ക്യാബേജോ പിന്നെ ചുവപ്പ് മഞ്ഞയും ഒക്കെ നിറത്തിലുള്ള ക്യാപ്സിക്കം, കുറച്ച് വെള്ളരിക്ക, ചെറിയ തക്കാളി ഇതെല്ലാം കൂടെ ചേർക്കാം. ഈ പച്ചക്കറികളുടെ ആ ഒരു ക്രഞ്ചിനെസ് പനീറിനൊപ്പം കടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ തന്നെ ഒന്ന് വേറെ ലെവലാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആക്കാൻ ഒരു സിമ്പിൾ ഡ്രസ്സിംഗ് കൂടെ തയ്യാറാക്കാം. ഒരു ചെറിയ പാത്രം ഒരൽപം ഒലീവ് ഓയിൽ, കുറച്ച് നാരങ്ങാ നീര്, നന്നായി ചതച്ച ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും, പിന്നെ ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനോയോ അല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സോ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഡ്രസ്സിംഗ് നമ്മൾ നേരത്തെ മാറ്റിവെച്ച പച്ചക്കറികളിലേക്കും ആ ഗോൾഡൻ ബ്രൗൺ പനീറിലേക്കും ഒഴിച്ചു കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ നാരങ്ങയുടെ പുളിപ്പും വെളുത്തുള്ളിയുടെ ഫ്ലേവറും ആ പനീറിലേക്കും വെജിറ്റബിൾസിലേക്കും ഒക്കെ നന്നായി പിടിക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും വായില് കപ്പലോടും. ഒറ്റ ബൗള് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറും മനസ്സും നിറയും. എന്നാൽ ശരീരത്തിന് ഒട്ടും ഹെവി ആവുകയുമില്ല. അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ പനീർ സാലഡ് അപ്പൊ തന്നെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഡയറ്റ് ബോറടിപ്പിക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് റെസിപ്പീസ് ഒക്കെ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
1: അരവിന്ദ് ആഘോഷം.
3: Yes, we are back on loudspeaker with me, RG Sultana. ആരോഗ്യത്തിന് നമ്മളെല്ലാവരും ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ടൈം ഇതൊക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു അടിപൊളി ഹെൽത്തി ഫ്രൂട്ട് സാലഡ് റെസിപ്പിയുമായിട്ടാണ് ഞാനിത് എത്തിയിരിക്കുന്നത്. നമ്മുടെ പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കി പഴങ്ങളുടെ സ്വാഭാവിക മധുരം മാത്രം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കാലോറി കുറഞ്ഞ ഈ സാലഡ് ദിവസം മുഴുവൻ നല്ല എനർജി നിലനിർത്താനും നമ്മുടെ ശരീരത്തിന് വേണ്ട ജലാംശം നൽകാനും വളരെ അടിപൊളിയാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ എളുപ്പം കിട്ടുന്ന കുറച്ചു ഫ്രൂട്ട്സ് ആണ്. ആദ്യം തന്നെ ഒരു ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത്, അതുപോലെ തന്നെ അരക്കപ്പ് മാതള നാരങ്ങ അല്ലികള്, ഒരു ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റാ പഴം വട്ടത്തിൽ അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും പപ്പായ കഷ്ണങ്ങളും, പിന്നെ സാലഡിൽ കഴിക്കുമ്പോൾ ചെറിയൊരു ക്രഞ്ച് കിട്ടാനായിട്ട് ഒരൽപ്പം ബദാമോ അണ്ടിപ്പരിപ്പോ ചെറുതായിട്ട് ുറുക്കിയത്, കൂടാതെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു സ്പൂൺ ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്തതും. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് സാലഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാനാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നുറുക്കി വെച്ചിരിക്കുന്ന ഈ കളർഫുൾ പഴങ്ങളെല്ലാം കൂടി ഒരു വലിയ ബൗളിലേക്ക് മാറ്റുക. ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. ഇത് പഴങ്ങൾ കറുത്തു പോകാതിരിക്കാനും സാലഡിന് ഒരു പ്രത്യേക പുളിപ്പ് രുചി നൽകാനും ഹെൽപ്പ് ചെയ്യും. മധുരം കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് പഞ്ചസാരയ്ക്ക് പകരം ഇതിലേക്ക് ഒരു സ്പൂൺ ശുദ്ധമായിട്ടുള്ള തേനോ അല്ലെങ്കിൽ ഡേറ്റ്സോ ചെറുതായി അരിഞ്ഞതൊക്കെ ചേർക്കാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചിയാ സീഡ്സും നുറുക്കിയ നട്ട്സും ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സൂപ്പർ ഹെൽത്തി ടേസ്റ്റി ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. രാവിലെ പ്രാതലിന് പകരമായോ അല്ലെങ്കിൽ വൈകുന്നേരം ചെറിയൊരു വിശപ്പ് വരുമ്പോഴോ ഒക്കെ സ്നാക്സ് ഒഴിവാക്കി നമുക്ക് ഇതൊക്കെ കഴിക്കാവുന്നതാണ്. വിറ്റാമിനുകളും ഫൈബറും നിറഞ്ഞ ഈ ഒരു സാലഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും മറ്റൊരു റെസിപ്പിയുമായി നമുക്കൊരു പാട്ടിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

അരവിന്ദേ ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന. നമ്മളിൽ പലരും ഇപ്പോൾ ഡെയിലി വർക്കൗട്ടും ഡയറ്റും ഒക്കെ ആയിട്ട് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണല്ലോ. പ്രത്യേകിച്ച് കാലറി കുറഞ്ഞ എന്നാൽ പ്രോട്ടീൻ ധാരാളമുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പി. അതെ, മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ അഥവാ സ്പ്രോട്സ് വെച്ചിട്ടുള്ള ഒരു അട്ടിപൊളി എനർജി ബൂസ്റ്റർ സാലഡ്. ഇത് തയ്യാറാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇതിനായി നമുക്ക് വേണ്ടത് ഒരു കപ്പ് മുളപ്പിച്ച ചെറുപയറും കുറച്ച് കടലയുമാണ്. പച്ചയ്ക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി എടുക്കാവുന്നതാണ്. ഒരു വലിയ ബൗളിലേക്ക് ഈ സ്പ്രൗട്ട്സ് മാറ്റിയ ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു സവാള, ഒരു തക്കാളി, പിന്നെ നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വെള്ളരിക്ക കഷ്ണങ്ങൾ എന്നിവ ചേർക്കുക. എരിവിന് വേണ്ടി ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും നല്ല ഫ്രഷ് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഈ സാലഡിന്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത് ഇതിലെ ഡ്രസ്സിംഗിലൂടെയാണ്. അതിനായിട്ട് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. കൂടെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിൽ എണ്ണയോ കൃത്രിമ മധുരമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സൂപ്പർ ഹെൽത്തി സ്പ്രൗട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വർക്ക്ഔട്ട് ചെയ്യുന്നവർക്കും മസിൽ റിക്കവറിങ്ങിനും അതുപോലെ തന്നെ ദിവസവും മുഴുവൻ നല്ല ഫ്രഷ് ആയിരിക്കാനും ഇത് വളരെ മികച്ച ഒരു ഓപ്ഷൻ ആണ്. മാത്രമല്ല അമിത വിശപ്പ് കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു പാക്ഡ് സാലഡ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു കിട്ടില്ല റെസിപ്പിയും ഒരുപാട് പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ ദാ ഇവിടെ തന്നെയുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, we are back on loudspeaker.

വിത്ത് മീ ആർജി സുൽത്താന. നമ്മളെപ്പോഴും വിചാരിക്കാറുള്ള ഒരു കാര്യമാണല്ലോ, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഭയങ്കര പൈസയാകും, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഷ്ടപ്പാടാണെന്ന്. എന്നാൽ വെറും 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന, രുചിയുടെ കാര്യത്തിലും പോഷകങ്ങളുടെ കാര്യത്തിലും ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു വെറൈറ്റി പ്രോട്ടീൻ പാക്ഡ് എഗ് സാലഡ് ആയാലോ ഇന്ന്. ഇതിനായിട്ട് ആദ്യം തന്നെ 2-3 പുഴുങ്ങിയ മുട്ടകൾ ഇടത്തരം കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റിവെക്കുക. ഇനി ഇതിലേക്ക് കളർഫുൾ ായിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ കൂടി ചേർക്കാം. ചെറുതായി അരിഞ്ഞ സവോള, തക്കാളി, കനം കുറച്ചരിഞ്ഞ വെള്ളരിക്ക, ഒപ്പം നല്ല ഫ്രഷ് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ സാലഡിന്റെ ഹൈലൈറ്റ് എന്നത് ഇതിന്റെ ഡ്രസ്സിംഗ് ആണ്. അതിനായിട്ട് ഒരു ചെറിയ ബൗളിലോ 1 ടീസ്പൂൺ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ നല്ല നാടൻ വെളിച്ചെണ്ണയോ എടുക്കുക. അതിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ നീരും പാകത്തിന് ഉപ്പും നല്ല കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. സാലഡിന് നല്ലൊരു ക്രീമി ടെക്സ്ചർ വേണമെന്നുള്ളവർക്ക് 1 സ്പൂൺ കട്ട തൈര് കൂടി ആഡ് ഓൺ ചെയ്യാട്ടോ. ഇനി ഈ ഡ്രസ്സിംഗ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട കഷ്ണങ്ങളിലേക്കും പച്ചക്കറികളിലേക്കും ഒഴിച്ച് മുട്ടയുടെ മഞ്ഞക്കരു ഉടഞ്ഞു പോകാത്ത വിധത്തിൽ വളരെ പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മുകളിലായിട്ട് ഒരല്പം വറുത്ത എള്ളോ അല്ലെങ്കിൽ ബദാം പരിപ്പോ നുറുക്കിയിട്ടാല് നമ്മുടെ സാലഡ് കാണാനും കഴിക്കാനും ഒരുപോലെ കിടവാകൂട്ടോ. വർക്കൗട്ട് കഴിഞ്ഞു വരുന്നവർക്കും ഡയറ്റിലുള്ളവർക്കും ഉച്ചയ്ക്കോ വൈകുന്നേരമോ വയറ് നിറയുന്ന ലൈറ്റ് ഭക്ഷണം തിരയുന്നവർക്കും പറ്റിയ ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഇത്. പ്രോട്ടീനും ഹെൽത്തി ഫാറ്റും കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഈ സ്പെഷ്യൽ എഗ് സാലഡ് ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജി സുൽത്താന. അങ്ങനെ ഇതാ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സാലഡ്സിനെ പറ്റിയാണല്ലേ നമ്മളിങ്ങനെ കേട്ട് വരുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് മാംസാഹാരം അത്ര താല്പര്യമില്ലാത്തവർക്കും എന്നാൽ അതുപോലെ നല്ല ടേസ്റ്റില് ഹെൽത്തി ആയി എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണല്ലോ മഷ്റൂം അഥവാ ഇക്കൂണെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ കൊതിയൂറുന്ന രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റഡ് മഷ്റൂം സാലഡാണ്. മഷ്റൂം പച്ചയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് അതിന്റെ യഥാർത്ഥ രുചി പുറത്തു കൊണ്ടുവരിക. അതിനായിട്ട് ഒരു പാനില് കുറച്ച് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം വെണ്ണയോ ചൂടാക്കി അതിലേക്ക് വട്ടത്തിൽ അരഞ്ഞ ബട്ടൺ മഷ്റൂമും ചെറുതായി കൊത്തി അരഞ്ഞ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് വെളുത്തുള്ളിയും വെണ്ണയും കൂടി ചേർന്ന് വരുന്ന ആ ഒരു മണം തന്നെ കിട്ടലോ ആണ് കേട്ടോ. ഇനി ഈ റോസ്റ്റ് ചെയ്ത മഷ്റൂം ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇതിന്റെ കൂടെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാം. കനം കുറച്ചരിഞ്ഞ സവോളോ, തക്കാളി, നല്ല ക്രഞ്ചി ആയിട്ടുള്ള ക്യാപ്സിക്കം, കൂടെ കുറച്ച് ലെറ്റ്യൂസ് ഇലകളോ മല്ലിയിലയോ ഇട്ട് കൊടുക്കാം. ഇനി സാലഡിന് നല്ലൊരു ടാങ്കി ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും പാകത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഈ മഷ്റൂം പച്ചക്കറികളുമായിട്ട് നന്നായി ഒന്ന് ടോസ് ചെയ്തെടുക്കുക. ഒരു എക്സ്ട്രാ ക്രഞ്ചിനായിട്ട് മുകളിൽ കുറച്ച് വറുത്ത എള്ളോ നട്ട്സോ കൂടി വിതറാട്ടോ. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി മഷ്റൂം സാലഡ് നിമിഷ നേരം കൊണ്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ ഡിയും ആന്റി ഓക്സിഡന്റുകളും ധാരാളമായിട്ടുള്ള ഈ ഒരു സാലഡ് ശരീരഭാരം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർക്ക്, ഡയറ്റ് നോക്കുന്നവർക്കും, അതുപോലെ തന്നെ ധൈര്യമായിട്ട് ഡെയിലി മെനുവിൽ ഇങ്ങനെ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന. നമ്മുടെ ഹെൽത്തിനൊക്കെ പ്രാധാന്യം നൽകുന്ന മറ്റൊരു എനർജറ്റിക് ഹെൽത്ത് സെഗ്മെന്റിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാനുട്ടോ. യെസ്, ജിമ്മിൽ പോകുന്നവരും വർക്ക്ഔട്ട് ചെയ്യുന്നവരും ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് മസിൽ ബിൽഡ് ചെയ്യാനും എനർജി നിലനിർത്താനും പറ്റിയ നല്ലൊരു ഹൈ പ്രോട്ടീൻ മീൽ ഏതാണെന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വളരെ ടേസ്റ്റി ആയി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കിട്ടലൻ പാൻ സിയോഡ് ഫിഷ് സാലഡ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് സാൽമൺ മീനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുള്ളില്ലാത്ത നെയ്മീനോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ മീൻ കഷ്ണങ്ങളിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും അല്പം ചെറുനാരങ്ങാനീരും പുരട്ടി ഒരു 10 മിനിറ്റ് മാറ്റിവെക്കുക. ശേഷം ഒരു പാനിൽ അല്പം ഒലീവ് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് ഈ മീൻ രണ്ട് വശവും നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് തണുക്കുമ്പോൾ കൈകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി പിച്ചി മാറ്റിവെക്കാം. അടുത്തതായി നമ്മുടെ സാലഡ് തയ്യാറാക്കാൻ ഒരു വലിയ ബൗളിലേക്ക് കുറച്ച് ലെറ്റ്യൂസ് ഇലകളോ ക്യാബേജോ വട്ടത്തിൽ അരിഞ്ഞ വെള്ളരിക്ക, തക്കാളി, സവോള എന്നിവ എടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഈ സാലഡിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാനായിട്ട് ഒരു സ്പൂൺ ഒലീവ് ഓയിലിൽ കുറച്ച് ചെറുനാരങ്ങാ നീരും കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഡ്രസ്സിംഗ് തയ്യാറാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു എക്സ്ട്രാ ക്രഞ്ചിനായിട്ട് മുകളിൽ കുറച്ച് മത്തങ്ങാ കുരുവോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നട്സോ വിതറാവുന്നതാണ്. അങ്ങനെ പ്രോട്ടീനും ഒമേഗ 3 ഫാറ്റി ആസിഡും ധാരാളമായിട്ട് അടങ്ങിയ നമ്മുടെ സൂപ്പർ സാലഡ് ഇതാ ഇവിടെ റെഡിയായി. കാലറി കുറച്ചേ എന്നാൽ വയറ് നിറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ എന്നാലും ഇന്നത്തെ ദിവസം നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സാലഡ്സിനെ ഒക്കെ പരിചയപ്പെട്ടു. അപ്പൊ ഇതോടുകൂടി തന്നെ എനിക്ക് ഇന്നത്തെ ലൗഡ് സ്പീക്കർ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് me RJ Sultana signing off.

good evening and welcome to Ashraya Premier League with me, RJ Elikuti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 6 മണി വരെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു സമയമാണ്. ഭയങ്കര രസകരമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗെയിം സെഗ്മെന്റിന്റെ സമയമാണ്. നമ്മൾ ഈ ഈവനിങ് സമയമൊക്കെ എല്ലാവരും ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഈവനിങ് സമയമാണ്. അങ്ങനത്തെ ഈവനിങ് സമയം കളറാക്കാനായിട്ട്, അതായത് ഡബിൾ കളറാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ രസമായിരിക്കും. അപ്പം നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും. ചിലപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതിന് മുന്നേ ഇങ്ങനത്തെ ഗെയിം കളിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മൂവി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ, ആ മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഓർമ്മകൾ, അല്ലെങ്കിൽ ആ ഒരു മൂവി കണ്ടപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന വളരെ ഫണ്ണായിട്ടുള്ള ഇൻസിഡൻറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കുറച്ച് മെമ്മറീസൊക്കെ വീണ്ടും റീകളക്ട് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് എന്നിങ്ങനെ എല്ലാവരും ആകാംക്ഷയോട് കൂടി ഇങ്ങനെ കേട്ടിരിക്കുകയാണെങ്കിൽ, സംഭവം മറ്റൊന്നുമല്ല, ഒരുപാട് സിനിമകൾ കാണുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, അല്ലേ? അങ്ങനെ ഒത്തിരി സിനിമകളിലൂടെ നമ്മളുടെ മനസ്സിലേക്ക് ചേക്കേറിയിട്ടുള്ള ചില കഥാപാത്രങ്ങളുണ്ട്. അതായത് എസ്പെഷ്യലി ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ക്യാമിയോ റോൾസ്, അതായത് ഗസ്റ്റ് റോളിലൊക്കെ എത്തുന്ന ചില കഥാപാത്രങ്ങളുടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തഴച്ചു കിടക്കാറുണ്ട്, അല്ലേ? ആ കഥാപാത്രങ്ങളിലൂടെയൊക്കെയുള്ളൊരു സഞ്ചാരമാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ കഥാപാത്രങ്ങളുടെ മാസ് ബീജങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. അത് കേട്ടുകൊണ്ട് ആ ക്യാരക്ടറിനെ നമ്മൾ അങ്ങ് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സിനിമ ഏതാണെന്നല്ല അറിയേണ്ടത്, ആ ക്യാരക്ടർ അഭിനയിച്ചത് ആൾ ആരാണെന്നല്ല അറിയേണ്ടത്, ആ ക്യാരക്ടർ സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ക്യാമിയോ റോൾസ്, ഗസ്റ്റ് റോൾസ്, അതിഥി കഥാപാത്രങ്ങളൊക്കെ എങ്ങനെ ഒന്ന് ഓർത്തെടുത്തോളൂ. അങ്ങനെ ഓർത്തെടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പാട്ട് കൂടി കേൾക്കാം, എന്നിട്ട് നമ്മുടെ ഗെയിം സെഗ്മെൻറ്റിലേക്ക് കടക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 5873-115.
4: ഹലോ, എവിടെയാ?
5: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
5: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
5: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
6: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
7: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

യെസ്, അങ്ങനെ ഒരു അടിപൊളി ട്രാക്ക് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ ലക്കുട്ടി സ്റ്റുഡിയോ. ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗില് നമ്മുടെ ഗെയിം സെഗ്മെന്റിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സിനിമകളിലൂടെ പരിചിതമായിട്ടുള്ള കുറച്ച് കാമിയോ അപ്പിയറൻസ് അതിഥി വേഷങ്ങൾ നമ്മളൊന്ന് ഇങ്ങനെ റീകളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന BGM ആയിരിക്കും കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. ആ BGM കേട്ടുകൊണ്ട് ആ ക്യാരക്ടറിനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആരാണ് ആ റോള് ചെയ്തതെന്നോ ഏത് സിനിമയിലേതാണോ എന്നല്ല ഞാൻ ചോദിച്ചിട്ടുള്ളത്, ആ ക്യാരക്ടറിൻ്റെ പേര് എന്താണ് എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ചോദ്യം. അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് BGM ഞാൻ പ്ലേ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു BGM ആണ്, നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു BGM ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളായാൽ മാത്രമാണല്ലോ നമുക്ക് പിന്നെ ആ ഒരു എന്താ പറയുക, വീണ്ടും പിന്നെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഊർജ്ജം വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്ന് ഇങ്ങനെ പരീക്ഷിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് BGM ഇതാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. യെസ്, ആ ഒരു BGM കേട്ടപ്പോഴത്തേക്കും മനസ്സിലേക്ക് ആ ഒരു ക്യാരക്ടറും ആ ഒരു സിനിമയും ഒക്കെ ഇങ്ങനെ മിന്നി മറിഞ്ഞ് പോയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. കാരണം ഈ ഒരു സിനിമ കാണാത്ത മലയാളികളേ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഏത് കാമിയോ റോളിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന BGM ആണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ക്യാരക്ടറിൻ്റെ പേരാണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ ആ ഒരു ഓഡിയോ ഒരിക്കൽ കൂടി കേൾപ്പിച്ചു തരാം. സോ ഈ ഒരു ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഫോൺ എടുക്കുക, വിളിക്കുക, ഇത് ഏത് ക്യാരക്ടർ ആണെന്ന് പറയുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇത്രയേ ഉള്ളൂ, 0474-291-90-904-749-1909-90. ഇനിയിപ്പോൾ വിളിക്കാൻ മടിയാണെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ആൻസേഴ്സ് അറിയിക്കുക കേട്ടോ. അപ്പോൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526490906-2664-909-90. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: Are you ready for an exciting day?
3: The Department of Mechanical Engineering presents Gear Grid 2026 ISRO Exhibition, Mass Auto Show, പിന്നെ കിടക്കൻ ടെക് ഫെസ്റ്റും. September 25 ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴുകോൺ നിങ്ങളെ ക്ഷണിക്കുന്നു. See you there at Gear Grid 2026.
5: Government Polytechnic College, Ercon.

0: റോൾസിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ബീജവും ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടർ ഏതാണെന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ആൻഡ് ഞാൻ കേൾപ്പിച്ച ബീജം ഇതായിരുന്നു. ബീജം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരേ ഒരു കഥാപാത്രം മാത്രമാണ് ഓടി വരാറുള്ളൂ. കണ്ണടയ്ക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും ആ ഒരു കഥാപാത്രം ഇങ്ങനെ വന്ന് കൺമുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ആരാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോട് ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്കത് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: രതീഷ്.
0: ഓക്കെ, ചേട്ടൻ എവിടെ നിന്നാ വിളിക്കുന്നേ? കൊട്ടാരക്കരയിൽ നിന്നാണ്. എന്താണ് ചെയ്യുന്നത്? എന്തോ തടിയുടെ പണിയാണ്. ഓക്കെ ഓക്കെ, അപ്പം ഇങ്ങനെ പണിയൊക്കെ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ റേഡിയോ കേട്ടതാണോ? ഇന്ന് ജോലിയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ജോലി ഇല്ലാത്തപ്പോ മാത്രമാണോ റേഡിയോ കേൾക്കാറുള്ളൂ? ഓഫ്, എനിക്ക് വയ്യ. ഓക്കെ, എന്തോ ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ രതീഷേട്ടാ, ഞാൻ ചോദിച്ച ചോദ്യം കേട്ടിരുന്നു. ആ ഒരു ബിജിഎം രണ്ടെണ്ണത്തിലില്ലാകെ ഒരു സിനിമയില് മാത്രമേ ഉള്ളൂ. ആറാം തമ്പുരാനകത്ത് ഇല്ല, അതൊരു മിസ്റ്റേക്ക് ആണെന്നാണ് എനിക്ക് തോന്നണേ. ഏത് സിനിമയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ആറാം തമ്പുരാനാണോ നരസിംഹമാണോ? ഉറപ്പാണോ? നന്ദഗോ തട്ടുതാണ് തന്നെ ഇരിക്കും അല്ലേ? ഉറപ്പാണോ? അപ്പൊ നമ്മള് ലോക്ക് ചെയ്യുവാണ്. രണ്ട് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ല. ഏതെങ്കിലും ഒരേ ഒരു ക്യാരക്ടർ മാത്രം. ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം നമ്മള് ലോക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. എന്തോ ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് രതീഷേട്ടനാണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടറിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നന്ദഗോപാൽ മാരാർ. നമുക്കറിയാം നമ്മുടെ ഷാജി കൈലാസ് സാറിന്റെ ഒരു ഗംഭീര സിനിമയാണ് നരസിംഹം എന്നുള്ളത്. ആൻഡ് ലാലേട്ടന്റെ ഒരു കിടിലൻ പെർഫോമൻസും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമ കൂടിയാണ്. അതിൽ നമ്മുടെ മമ്മൂക്ക അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന നന്ദഗോപാൽ മാരാർ എന്ന ഈ ഒരു കഥാപാത്രവും നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല. സോ എന്തായാലും റൈറ്റ് ആൻസർ പറഞ്ഞ രതീഷേട്ടന് കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു കറക്റ്റായിട്ട് ക്യാരക്ടറിന്റെ പേര് തന്നെ പറയണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ക്യാരക്ടറിന്റെ പേര് അയച്ചു തന്ന് ശരി ഉത്തരം അയച്ചിരിക്കുന്നത് കുറച്ച് പേരാണ്. അർച്ചന, ഷെമി, അതുപോലെ തന്നെ അഭിഷിമ, മണികണ്ഠൻ ചേട്ടനൊക്കെ റൈറ്റ് ആൻസർ ആണ് അയച്ചു തന്നിരിക്കുന്നത്. ബാക്കി കുറച്ച് പേര് മമ്മൂക്ക അവതരിപ്പിച്ച കഥാപാത്രമാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മമ്മൂക്ക അവതരിപ്പിച്ച ഏത് കഥാപാത്രമായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ പറയേണ്ട മാനദണ്ഡം എന്ന് പറയുന്നത്. സോ റൈറ്റ് ആൻസേഴ്സ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ഒപ്പം നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. പക്ഷേ അതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് റൈറ്റ് ആൻസേഴ്സ് പറയുന്നവരിൽ നിന്ന് നമ്മളൊരു ഭാഗ്യശാലി തിരഞ്ഞെടുക്കാറുണ്ട്. ഫ്രൈഡേസിലാണ് ആ ഒരു വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യാറുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈസ് സ്പോൺസേർഡ് ബൈ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു സമ്മാനമൊക്കെ മേടിക്കണമെങ്കിൽ നമ്മുടെ കൂടെ ആക്റ്റീവായിട്ട് ആശ്രയ പ്രീമിയർ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സോ അടുത്ത ഒരു ബിജിഎം ദാ കേൾപ്പിക്കാനായിട്ട് പോവാണ്. ഇതും ഒരു മാസ് ബിജിഎം തന്നെയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് അത് ഏത് ക്യാരക്ടറാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിക്കോളൂ കേട്ടോ.

അടിപൊളി സിനിമയിലെ ഒരു അടിപൊളി ബി ജെ ആയിരുന്നു ഇത്. ഇതും ഒരു കാമിയോ അപ്പിയറൻസ് തന്നെയാണ്. ഒരു കുറച്ചു നേരം സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റോള് കൂടിയാണ് ഇത്. അപ്പം ഇത് ആര് ചെയ്തു, ഏത് സിനിമയിൽ ചെയ്തു, ഏത് ക്യാരക്ടർ ആയിരുന്നു എന്നൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ. നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ ആ ഒരു ആൻസർ കേൾക്കാനായിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ആ ബി ജെ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം.

ബീജങ്ങൾക്കൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മളിപ്പോൾ ആ സിനിമയെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നില്ലെങ്കിൽ പോലും, എപ്പോഴും നമ്മൾ ആലോചിക്കാറുള്ള സിനിമകൾ അല്ലെങ്കിൽ പോലും, ഈ ബീജങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആ ക്യാരക്ടർ ഇങ്ങനെ കണക്ട് ആവും. അതാണ് ബീജിയസിന്റെ പവർ എന്ന് പറയുന്നത്. ഓരോ ക്യാരക്ടറിനും സ്പെഷ്യൽ ആയിട്ടുള്ള ബീജിയം കൊടുക്കുന്നതിന്റെ ഒരു പ്രാധാന്യം തന്നെ അതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ കേൾപ്പിച്ച ആ ബീജിയം സിനിമ ഏതാണ്, ക്യാരക്ടർ ഏതാണ്, ആരാണ് അവതരിപ്പിച്ചത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-4-4-2-9-1-9-0-4-4-4-4-9-0-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-4-
വേണ്ട. വാട്സപ്പ് നമ്പർ ഇതാണ്, 9526490090. 9526490090. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ

യെസ്, ബോഡിഗാർഡിലെ അടിപൊളി പാട്ട് കേട്ട് വി ആർ ബാക്ക് ഓൺ ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മള് ഇന്ന് എന്താണ് ആശ്രയ പ്രീമിയർ ലീഗിലെ ഗെയിം സെഗ്മെന്റ് എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മലയാളം മൂവി, മലയാളം മാത്രമല്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻ മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിൽ നമ്മൾ ഭയങ്കരമായിട്ടും ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല, നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടില്ല കുറച്ച് ക്യാമിയോ റോൾസിന്റെ BGMs ആണ് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ആ റോൾ, ആ ക്യാരക്ടറിന്റെ പേര് നമ്മളിങ്ങനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനൊരു BGM കേൾപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ BGM ദാ ഇതായിരുന്നു.

0: വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ബീജിയം ആണ് കേട്ടോ ഇത്. അപ്പൊ എന്തായാലും ഈ ഒരു ക്യാരക്ടർ ആരാണെന്ന് പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് ഉണ്ണി എന്നാണ്.
0: ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: സുഖമായിട്ടിരിക്കുന്നു. ഈ ബീജിയം കേട്ടിട്ട് ഇത് ഏത് ക്യാരക്ടറാന്ന് മനസ്സിലായോ?
1: ഞാൻ പറയാം. കായംകുളം കൊച്ചുണ്ണി.
0: കായംകുളം കൊച്ചുണ്ണി.
1: കൊച്ചുണ്ണി.
0: കൊച്ചുണ്ണിയുടെ ബീജിയം ആണോ ഇത്
1: എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഉറപ്പാണോ?
1: ഉറപ്പാണ്. വേറെ ഓപ്ഷൻ ഇല്ല.
0: വേറെ ഓപ്ഷൻ ഇല്ല.
1: ഇല്ല.
0: ഇപ്പൊ എന്തായാലും പറഞ്ഞു, ഉത്തരം തെറ്റിപ്പോയി. കായംകുളം കൊച്ചുണ്ണിയുടെ ബീജിയം അല്ല ഇത്. പക്ഷെ സിനിമ ഇതാ.
1: സിനിമ ഇതാണല്ലേ?
0: ആ, സിനിമ കറക്റ്റാ. പക്ഷെ ഈ അതിലുള്ള വേറൊരു ക്യാരക്ടറിന്റെ ബീജിയാണിത്. കായംകുളം കൊച്ചുണ്ണിയുടെ ബീജിയല്ല.
1: കായംകുളം കൊച്ചുണ്ണിയുടെ സിനിമയാണല്ലേ?
0: കായംകുളം കൊച്ചുണ്ണി സിനിമയാണ്. ആ സിനിമയിലെ ബീജിയം ആണ്. സിനിമയല്ല നമ്മുടെ ചോദ്യം. ഞാൻ കേൾപ്പിച്ച ആ ബീജിയം ഏത് ക്യാരക്ടറിന്റേതാണെന്നുള്ളതാണ് ചോദ്യം. ആ ക്യാരക്ടറിന്റെ പേര്
1: ഓർമ്മ കിട്ടുന്നില്ല.
0: ഓക്കെ, അപ്പോ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഉത്തരം അറിയില്ലല്ലോ.

0: മോഹൻലാൽ അവതരിപ്പിച്ചറിയാം, പക്ഷെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല.
1: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ ഉത്തരം പറയാം, വെയിറ്റ് ചെയ്യണേ. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ണിച്ചേട്ടനാണ്. യെസ്, കായംകുളം കൊച്ചിണ്ണിയിലെ ബി ജി ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് കായംകുളം കൊച്ചിണ്ണിയുടെ ബി ജി എം അല്ല, പക്ഷെ ഇതിൽ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്ത ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബി ജി എം ആണ്. ആൻഡ് നമുക്ക് റൈറ്റ് ആൻസർ ഏറ്റവും ആദ്യം അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് നെവിൻ ആണ് കേട്ടോ. നെവിൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് അയച്ചു തന്നു. ഇത്തിക്കര പക്കി, നമ്മുടെ ലാലേട്ടൻ കായംകുളം കൊച്ചിണ്ണി സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഇത്തിക്കര പക്കി എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ബി ജി എം ആയിരുന്നു ഇത്. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചും റൈറ്റ് ആൻസേഴ്സ് കുറച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീരാജ്, അതുപോലെ തന്നെ രാഹുൽ, അപർണ, പൂജ, അനു നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നമുക്ക് മജീദ് ചേട്ടനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ഷമി ചേച്ചിയും ഇത്തിക്കര പക്കി എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ആൻഡ് ഇതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന ബി ജി എംസ് തന്നെയാണ്. ഒന്ന് ഒരു കുറച്ച് ആലോചിച്ചിരുന്നെങ്കിൽ ആ ഒരു ക്യാരക്ടർ കിട്ടിയേനേന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കുറച്ച് കുറച്ച് ബി ജി എം കൂടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അടുത്ത ബി ജി എം നമ്മൾ കേൾക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് എന്തായാലും ഈ സിനിമയും ഈ ക്യാരക്ടറും അറിയാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. സോ എന്തായാലും ആ ബി ജി ഒന്ന് കേട്ടോളൂ. പറഞ്ഞ് നമ്മൾ ഫ്രണ്ട്സിനെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കിയിട്ടുണ്ടാവും കോളേജും സ്കൂളിലും. ഈവൻ ഇപ്പോൾ ഓഫീസിലായെങ്കിൽ പോലും നീ എന്താണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞിട്ട് ആണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ എപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഓർക്കാറുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ബി ജി ഒരിക്കൽ കൂടി കേൾപ്പിക്കാം, ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, ഈ ക്യാരക്ടർ മനസ്സിലായെങ്കിൽ നമ്മളെ ഫോൺ വിളിച്ച് ആൻസർ പറയാം, ഇന്ന സിനിമയിലെ ഇന്ന ക്യാരക്ടർ ആണ് എന്നുള്ളത്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090-904-219-9090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9569 6409.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999573115. ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
4: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: സണ്ടി കുതിര വാണ്ടി എതിരെ

once again welcome back to Ashraya Premier League with me RJ Elikutti. Appo endayalum nammal innathe Ashraya Premier League ile chila BGMs okke kelpichundu aa oru character ne ingane identify cheyidondirikkayirunnu. Aadhyam kelpicha rendu BGM cameo roles indeyayirunnu engil njan moonamathu kelpichittundirunna BGM cameo role alla aa oru cinemayile oru pradhanapetta kathapathram kaikaryam cheyyunna oru kathapathrathinte BGM aayirunnu kelpichittundirunnathu and kelpicha BGM idayirunnu. സിനിമ കാണാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. ആൻഡ് ഈ ഒരു ക്യാരക്ടറിനെ പറ്റി അറിയാത്തതും കേൾക്കാത്തതും പറയാത്തതുമായിട്ടുള്ള ഒരു മലയാളിയും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നന്ദനത്തിലെ നമ്മുടെ ജഗതി ചേട്ടൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന കുമ്പിടി സ്വാമി എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റിയാണ്. പാലാരിവട്ടം ശശി എന്നൊരു പേര് കൂടി ഈ ഒരു കഥാപാത്രത്തിനുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ആ കേൾപ്പിച്ച ബീജത്തിന്റെ റൈറ്റ് ആൻസർ. നമുക്ക് മെസ്സേജ് അയച്ചാണ് ആൻസേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നത്. അനിൽ, ഐശ്വര്യ, അനുഗ്രഹ, അൻവർ, കണ്ണൻ, അതുപോലെ തന്നെ സതീഷ്, നീതു, സജീവ്, അഖിൽ, രേഷ്മ എന്നിവരൊക്കെ നമുക്ക് റൈറ്റ് ആൻസേഴ്സ് മെസ്സേജ് അയച്ച് അറിയിച്ചിട്ടുണ്ട്. റൈറ്റ് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ഇതുപോലെ ഒരു സിനിമയുടെ ബീജിയം കൂടി കേൾക്കാനായിട്ടുണ്ട്. ഇത് ക്യാമിയോ റോളാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളൂ ഈ ബീജിയം.

നമ്മുടെ മലയാളത്തിലെ തന്നെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു നടൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിന്റെ ബീജയാണ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലാലേട്ടൻ ലീഡ് റോളിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു കേട്ടോ ഇത്. അതിലെ ഒരു ക്യാരക്ടറിന്റെ ഒരു ബീജയാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ബീജയം ഒരിക്കൽ കൂടി കേൾപ്പിച്ചു തരാം.

1986 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ക്ലൂസ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച 1986 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയിലെ ഒരു കാമിയോ അപ്പിയറൻസിന് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ബിജിയമാണ് ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് ക്യാരക്ടറാണെന്ന് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നമ്മളെ വിളിക്കാം ടു ദ നമ്പർ 0474291 9090. 0474291 9090. അതുപോലെ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490906. 9562669090. Keep on listening, Ashtray FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോ പ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ FM 90 ഒന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
9: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
10: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ആശ്രയ FM 90, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഒരു BGM കേൾക്കുന്നത് കൊണ്ട് ആ ഒരു ക്യാരക്ടറിനെ എല്ലാവരും മറന്നുപോയോ എന്ന ഒരു നിമിഷം ഞാനൊന്ന് ചിന്തിച്ചു പോയി കേട്ടോ. കാരണം 1986 റിലീസ് ചെയ്തൊരു സിനിമയായിരുന്നു ആ ഒരു സമയത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയായിരുന്നു. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട, നമ്മളെല്ലാവരും ഒത്തിരി കണ്ട് ചിരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ കൂടിയായിരുന്നു സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതിലെ നമ്മുടെ ദാമോദർ ജിയുടെ BGM ആണ് കേട്ടോ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറേ മിക്സ്ഡ് മെസ്സേജുകളാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. കുറേ ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റൈറ്റ് ആൻസേഴ്സ് ആയിട്ട് അയച്ചു തന്നിരിക്കുന്ന രണ്ട് പേരാണ്, നമ്മുടെ മണികണ്ഠൻ ചേട്ടനും അനീഷ് ചേട്ടനുമാണ് റൈറ്റ് ആൻസേഴ്സ് അയച്ചു നൽകിയിരിക്കുന്നത് ദാമോദർ ജി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റൈറ്റ് ആൻസേഴ്സ് അയച്ചു തന്ന ഇവർ രണ്ട് പേരെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ്. ബാക്കി ഒരുപാട് മെസ്സേജ് വന്നു കേട്ടോ, പക്ഷേ വേറെ വേറെ ക്യാരക്ടേഴ്സിൻ്റെ പേരാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊന്ന് മറന്നു പോയതായിരിക്കും. സാറ് ഇല്ല, നമുക്ക് ഇനിയും അവസരമുണ്ട്. ആ അവസരമാണ് ഇനിയുള്ള എൻ്റെ അടുത്ത ഓഡിയോ എന്ന് പറയുന്നത്. ഇതും ഒരു ക്യാമിയോ അപ്പിയറൻസ് ആയിരുന്നു, നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാമിയോ ആയിരുന്നു ഈ ഒരു സിനിമയിൽ ഈ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു BGM കേൾക്കുമ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ഓർമ്മ വരുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ.

വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു. വളരെ സട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഇത്. നമ്മളാരും അദ്ദേഹത്തെ ഈ ഒരു ക്യാമിയോ അപ്പിയറൻസിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അത് ഏത് ക്യാരക്ടറാണ്, ഓക്കെ ഇന്ന കഥാപാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് അറിയാം. പക്ഷെ ആ ഒരു സിനിമ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നമ്മൾ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു അപ്പിയറൻസ്. ഞാൻ ഒരിക്കൽ കൂടി ആ ബീജം ഒന്ന് കേൾപ്പിക്കാം. വളരെ ശാന്തമായിട്ട് കണ്ണടച്ചിരുന്നൊന്ന് ധ്യാനിച്ചുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ.

1998 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്, ഒരു റൊമാൻറ്റിക് കോമഡി സിനിമയാണ്. ഒരു ക്ലൂ ഞാൻ പറയാം, നമ്മുടെ സിബി സാറ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമ കൂടിയാണ് കേട്ടോ. ഇത്രയും ക്ലൂ ആണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഇതിൽ കൂടുതൽ അപ്പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടറിനെ അങ്ങ് മനസ്സിലാക്കി കളയുന്നേ. അപ്പോൾ എന്തായാലും ഈ ബീജത്തിൽ നമ്മളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ട ആ ഒരു കഥാപാത്രം ആരായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ടു ദ നമ്പർ 0424219090 0924219090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9526490906.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജു ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജു സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജു, വിലക്കുറവിന്റെ വിസ്മയം.
0: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

Yes, I'm gonna do super duper part kate. We are back on Astria Premier League with me, RJ Likuti. അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെ കുറച്ച് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിം സെഗ്മെൻറ്റിൻ്റെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ബി ജി എംസ് ഒക്കെ കേൾപ്പിച്ച് നമ്മളിങ്ങനെ ആ ഒരു ക്യാരക്ടറിനെയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബി ജി എംസിൽ ചിലത് കാമിയോ അപ്പിയറൻസിൽ വന്നിട്ടുള്ള ആളുകളുടെ ബി ജി എംസ് ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബി ജി എം കേൾപ്പിച്ചിരുന്നു. ആ ബി ജി എം ഇതായിരുന്നു.

1998 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു, സിബിസാറ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൽ ഈ റോള് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാലേട്ടനാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് നിരഞ്ജൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്, സമ്മർ ഇൻ ബെത്ലഹേം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. അപ്പം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് റൈറ്റ് ആൻസേഴ്സ് കുറച്ച് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. 28 years ബാക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. ആൻഡ് ഇതിൽ ഈ ഒരു കഥാപാത്രം കമൽഹാസൻ സാറിന് വേണ്ടിയിട്ട് ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കഥാപാത്രമാണ്. പിന്നീടാണ് അത് നമ്മുടെ ലാലേട്ടൻ ചെയ്യുന്നതൊക്കെ. അപ്പം ഈ ഒരു കഥയൊക്കെ നമുക്ക് ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു കഥയാണ്. ആൻഡ് ഈ ഒരു BGM നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന മെയിൻ ക്യാമിയോ അപ്പിയറൻസിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ഈ ഒരു നിരഞ്ജൻ എന്ന കഥാപാത്രം എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കഥാപാത്രം കൂടിയാണ്. സോ നമുക്ക് റൈറ്റ് ആൻസേഴ്സ് അയച്ച് നൽകിയിട്ടുള്ളത് സുജ, മീനാക്ഷി, അതുപോലെ തന്നെ അർച്ചന, അൻവർ, ഷെമി, ലിജോ, ആഷിഖ്, മണികണ്ഠൻ ചേട്ടന് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ അയച്ചു നൽകിയിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു സിനിമയിലേക്ക് പോവുകയാണ്. ഇത് മലയാളം സിനിമയല്ല, അന്യഭാഷാ ചിത്രമാണ് കേട്ടോ. ആ ഒരു ക്ലൂ മാത്രം ഞാൻ തന്നുകൊണ്ട് ഈ ഒരു BGM കേൾപ്പിക്കാം.

യെസ്, 2023 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് മൂവിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ ഒരു ബീജിയമാണ് ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ കഥാപാത്രം ഏതാണ്, ആ സിനിമ ഏതാണ്, ആ റോൾ ഏതാണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് പറയാം, വാട്സപ്പിൽ മെസ്സേജ് അയച്ചും ആൻസർ പറയാം. അതിന് മുന്നേ ഞാൻ ആ ബീജിയം ഒരിക്കൽ കൂടി കേൾപ്പിക്കാം.

യെസ്, ഇതും ഒരു കാമിയോ അപ്പിയറൻസ് ആണ്. നമ്മൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ്. ഈ ഒരു കഥാപാത്രത്തെ പറ്റി ഒരുപാട് ചർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നതാണ്. സോ ഈ ഒരു ബിജിഎം കേൾക്കുമ്പോൾ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തേണ്ടതാണ്. ഞാൻ പറഞ്ഞ ക്ലൂ മറക്കണ്ട, ഇത് മലയാളം സിനിമയല്ല, അന്യഭാഷ ചിത്രമാണ്. അപ്പോൾ ആൻസേഴ്സ് അറിയാവുന്നവർ എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474290409 0 0 4 2 9 1 9 0 0 9 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0
2664909090 9562649090. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാമിയോ അപ്പിയറൻസ് വരുന്ന ഒരു സിനിമ കൂടിയാണ്. അതുകൊണ്ട് കൺഫ്യൂഷനായി പോകരുത് ഏത് കഥാപാത്രമാണ് എന്നുള്ളത്. സോ ഈ ഒരു സിനിമ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കാമിയോ റോൾസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഈ റോള് ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ നിന്നുള്ള ഒരു നടൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ക്ലൂകളായി എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ട് ഈ ഒരു ഉത്തരം ആലോചിക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം ദാറ്റ് ആർക്കൊപ്പം.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. സുവർണ അവസരം. ഇനി 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: Are you ready for an exciting day?
5: The Department of Mechanical Engineering presents Gear Grid 2026 ISRO Exhibition, Mass Auto Show, പിന്നെ കിടുക്കൻ ടെക് ഫെസ്റ്റും. September 25 ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴുകോൺ നിങ്ങളെ ക്ഷണിക്കുന്നു. See you there at Gear Grid 2026.
6: ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴുകോൺ.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
9: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
10: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

പണ്ടൊക്കെ ഞങ്ങൾ പള്ളിയിൽ ഈ ഒരു പാട്ടിന്റെ പാരഡി വെച്ചിട്ട് വിഷ് പാട്ട് പാടുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു പാട്ട് കേട്ട സമയത്ത് അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ നൊസ്റ്റാൾജിക് ആയിപ്പോയി. വെൽക്കം ബാക്ക് ടു ആസ്ട്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് 5 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ആസ്ട്രേയ പ്രീമിയർ ലീഗിൽ നമ്മളൊരു കുട്ടി ഗെയിം സെഗ്മെന്റ് ആയിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമകളിലൂടെ നമ്മൾ കേട്ട് മറന്ന കണ്ട് മറന്ന കുറച്ച് ക്യാമിയോ അപ്പിയറൻസ്, പക്ഷേ നമ്മുടെ മനസ്സിൽ എന്നെന്നും നിലനിൽക്കുന്ന കുറച്ച് ക്യാമിയോ അപ്പിയറൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ബി ജി എംസ് പ്ലേ ചെയ്തുകൊണ്ട് ആ ക്യാരക്ടർ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഞാനൊരു ബി ജി എം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ ബി ജി എം.

കാര്യമൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിലും നമ്മളിങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മാസ് എൻട്രി നടത്താനായിട്ട് ഇത്തരത്തിലുള്ള BGMs ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് എത്ര കളർഫുള്ളായേനെ അല്ലേ. ഇപ്പോഴും കളർഫുള്ളൊന്നും അല്ല എന്നല്ല ഞാൻ പറയുന്നത്, BGM ഇല്ലാത്തത് കൊണ്ട് രസമൊന്നും ഇല്ല എന്നല്ല, പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി മാസ് ആയേനെ അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും പെർട്ടിക്കുലർലി നമ്മുടെ ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് ഓരോ BGMs ഇങ്ങനെ ചെയ്ത് വെക്കുകയായിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ഇങ്ങനെയുള്ള BGMs ഒക്കെ കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. പിന്നെയുള്ളൊരു ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ ഈ BGMs ഒക്കെ കേൾക്കുമ്പോൾ അതേ ക്യാരക്ടറായിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറുകയാണ്. അങ്ങനെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്ന അനുജിൻ്റെ ഒരു മാജിക് BGM ആയിരുന്നു നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ജയിലർ മൂവിയിലെ BGM ആയിരുന്നു നമ്മുടെ ലാലേട്ടിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന, മാത്യു എന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാസ് BGM. അപ്പോൾ എന്തായാലും ഈ ഒരു BGM കേട്ടുകൊണ്ട് ആ ഒരു ക്യാരക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. രേഷ്മ, സുജചേച്ചി, മീനാക്ഷി, അതുപോലെ തന്നെ അൻവർ, മണികണ്ഠൻ ചേട്ടൻ, അതുപോലെ നമ്മുടെ സാവിത്രി ചേച്ചി, അർച്ചന, പൂജ, ശ്രീരാജ്, നമ്മൾക്ക് അതുപോലെ തന്നെ അപർണ ഒക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ മെസ്സേജ് അയച്ച് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും നമ്മൾ കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള BGMs ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന, കേട്ടിട്ടുണ്ടായിരുന്ന, അറിഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെയൊക്കെ ഫേവറേറ്റ് കഥാപാത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ആ കാമിയോ അപ്പിയറൻസിനെയൊക്കെ ഇന്നിങ്ങനെ ഓർക്കാനായിട്ട് പറ്റിയല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, റൈറ്റ് ആൻസേഴ്സ് അയച്ചുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഗ്യശാലികളിൽ നിന്നും നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ ഒരു വിന്നറിനെ നമ്മൾ നാളെ ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ചിലങ്കാർ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു വന്നത് എന്തിനാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ആശ്രയ പ്രീമിയർ ലീഗും വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗുഡ് ഈവനിങ് വിഷ് ചെയ്തുകൊണ്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് ഒരുപാട് നല്ല നല്ല പരിപാടികളൊക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ കേൾക്കുക, എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞ് ഇറ്റ്സ് മീ ആർ ജെ ലക്കുട്ടി സൈനിങ് ഓഫ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: തിയേറ്ററുകളിൽ ചിരിയുടെയും വേറിട്ട കഥാപാത്രങ്ങളുടെയും പൂരം തീർത്ത ഒരു ചിത്രം. ദേവദത്ത് ഷാജി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. നമ്മുടെ ചുറ്റും കാണുന്നതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം വെറൈറ്റി മനുഷ്യരുടെ കഥ പറഞ്ഞ ചിത്രം. And that movie is named as ധീരൻ. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. So welcome to a brand new episode of ക്ലബ് ബോർഡ് with RJ ഏലിക്കുട്ടി.
1: ചേട്ടൻ 90-100 മലയാറ്റൂർ പാലത്തിൽ പറപ്പിക്കുന്നത് കാണാൻ ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ കണ്ടു നിൽക്കാറുണ്ട്.
2: എന്റെ അപ്പൻ നാഴേക്ക് 40 എന്നോട് ഒറ്റ കാര്യം പറഞ്ഞോട്ടുള്ളൂ, നിന്റെ കൊച്ചപ്പന്മാരെ നമ്പരുത്. ഇളയതൊരു തോൽവിയാണെങ്കിലും ഉപദ്രവമില്ല.
0: പഴയകാല തമാശകളുടെ ഈണവും ഗ്രാമജീവിതത്തെ കുറിച്ചുള്ള രസകരമായിട്ടുള്ള ആക്ഷേപഹാസ്യവും കൂട്ടിയിണക്കാൻ ശ്രമിച്ച ഒരു ചിത്രമായിരുന്നു ധീരൻ. സംവിധായകൻ ദേവദത്ത് ഷാജിയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയായ ഇത് വിചിത്രമായ സ്വഭാവങ്ങളുള്ള കഥാപാത്രങ്ങളിലൂടെയും രസകരമായ സന്ദർഭങ്ങളിലൂടെയും തികച്ചും കളർഫുൾ ആയ ഒരു യാത്രയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്.
3: സ്വഭാവം നിനക്കറിയാൻ പാടില്ലേ? അറിയാവുന്നോണ്ടാണല്ലോ പേടി. ഇക്കുന്ന ആള് ഉക്കടലേക്ക് ബോട്ടിങ്ങിന് ഇറങ്ങിയപ്പോ എവിടെ നിങ്ങാണ്ടൊരു ഊക്കം പണി വന്ന് ബോട്ട് മറിഞ്ഞു. ദേ ആ പുറകിലിരിക്കണ മുതലുണ്ടല്ലോ എൽദോസ്, അവനാണ് നീന്തി വന്ന് ഇക്കാനെ രക്ഷിച്ചത്. അന്നോട്ട് ഇക്ക അവനെ കൂടെ കൂട്ടി ഡ്രൈവറുടെ പോസ്റ്റിലാണ് കയറിയത്. പിന്നെ ഡ്രൈവിംഗ് അറിയാൻ പാടില്ലാത്ത കാരണം പിടിച്ച് ക്ലീനറാക്കി.
0: കഥയിലെ നായകൻ എൽദോസ് ബാല്യകാലത്ത് ചെയ്ത ഒരു ധീരകൃത്യത്തിലൂടെയാണ് ധീരൻ എന്ന പേര് അദ്ദേഹത്തിന് വീണ് കിട്ടുന്നത് കേട്ടോ. പക്ഷെ ആ ധീരതയ്ക്കൊപ്പം അവന്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തവും വന്നു ചേർന്നു. അതിനുശേഷം തനിക്ക് വീണ് കിട്ടിയ ആ പേരിനൊപ്പം ജീവിക്കാൻ അവൻ നടത്തുന്ന നെട്ടോട്ടങ്ങളായിരുന്നു ഈ സിനിമയുടെ പ്രധാന ആകർഷണം.
4: 1.5 കൊല്ലം മുമ്പ് വരെ എന്റെ കോണത്തിന്റെ കളറ് വരെ എനിക്ക് അറിയായിരുന്നില്ല.
3: എന്റെ കുടുംബത്തോർത്തെങ്കിലും
4: മനുഷ്യന്റെ നിലനിൽപ്പ് എന്നെ മനസമാധാനത്തിനാണോ? അതില്ലെങ്കിൽ ജീവിച്ചു പോലോ. ബോഡി ഫാമിലി കൊടുക്കണ്ട, ഓന്റെ ഭാര്യക്ക് അവസ്മരങ്ങാനുള്ള. നിങ്ങൾ ഇതെല്ലാം ക്ലീനാക്കിട്ട് അപ്പുറത്ത് വാ.
0: നായിക മാത്രല്ല കേട്ടോ, ചിത്രത്തിൽ വന്ന ഓരോ കഥാപാത്രത്തിനും ഉണ്ടായിരുന്നു കൃത്യമായ ഓരോ കിറുക്കൻ സവിശേഷതകൾ. എപ്പോഴും ഹിന്ദിയോടുള്ള പ്രണയം പ്രകടിപ്പിക്കുന്ന ഒരു വെൽഡർ, ഗുണ്ടായസത്തെക്കാൾ പെർഫ്യൂം ബിസിനസ്സിൽ ശ്രദ്ധയുള്ള ഒരു ലോക്കൽ ഡോൺ, എത്ര ശാന്തമായ അന്തരീക്ഷത്തിലും വെറുതെ വഴക്കുണ്ടാക്കാൻ നടക്കുന്ന വ്യാജരായ വ്യാപാരി, ഇങ്ങനെ ഒരു ക്രേസി ഗ്യാങ്ങിന്റെ കഥയും പറഞ്ഞ് നർമ്മത്തിനും വൈകാരികതയ്ക്കും പ്രാധാന്യം നൽകി എത്തിയ ചിത്രം ഒരു അടിപൊളി എന്റർടൈനർ അനുഭവം തന്നെയായിരുന്നു. പക്ഷെ വലിയൊരു വൈൽഡ് അഡ്വഞ്ചർ ആണ് ഈ ഒരു സിനിമ വാഗ്ദാനം ചെയ്തതെങ്കിലും അത് ഭാഗികമായിട്ട് മാത്രമേ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എങ്കിലും അഭിനേതാക്കളുടെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രകടനവും ഇടയ്ക്കിടെ കടന്നു വരുന്ന പൊട്ടിച്ചിരിപ്പിക്കുന്ന മുഹൂർത്തങ്ങളും കൊണ്ട് ബോറടിപ്പിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ട് ധീരൻ മാറി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand in Samibam, Pulaman, Kottarakara.
2: Are you ready for an exciting day?
1: The Department of Mechanical Engineering presents Gear Grid 2026. ISRO Exhibition, Mass Auto Show, Pime Kidukan Tech Festum. September 25th, Government Polytechnic College, Erikon, Ningale Kshenikinno. See you there at Gear Grid 2026.
3: Government Polytechnic College, Erikon.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: കുഞ്ഞുകാലത്ത മാഷകളുടെ ആ ഒരു നൊസ്റ്റാൾജിക് സുഖവും അതേസമയം ഗ്രാമജീവിതത്തെ വളരെ രസകരമായ കളിയാക്കുന്ന ഒരു ആക്ഷേപഹാസ്യ ശൈലിയുമാണ് ധീരൻ എന്ന ചിത്രം മുന്നോട്ട് വെച്ചത്. ഈ സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് ആർജെ ഏലിക്കുട്ടി.
1: ഹലോ സർ, ഇനി മലയാറ്റൂരുകാരുടെ ധീരനല്ലേ ശരവണനെ കൊല്ലാൻ ദങ്കിണിക്കോട്ടയിലേക്ക് നീ പോയാ മതി. നീ അത് ചെയ്യണം.

0: നാട്ടിലെ പഴയ നായകനായിരുന്ന എൽദോസ് തമിഴ്നാട്ടിൽ ഒരു ഗ്യാങ്സ്റ്ററുടെ സഹായിയായിട്ട് ജോലി ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അവൻ മരണപ്പെട്ടു എന്ന വാർത്ത നാട്ടിലെത്തുന്നതോടെ അവന്റെ മൃതദേഹം തിരികെ കൊണ്ടുവരാനായി ഒരു കൂട്ടം ബന്ധുക്കൾ ആംബുലൻസിൽ നടത്തുന്ന ബഹളമയവും അബദ്ധങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു റോഡ് ട്രിപ്പ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന പ്രമേയം.
1: 8 മാസങ്ങൾക്ക് മുമ്പേ മലയാറ്റൂർ പുഴയിൽ നടന്ന ദുരന്തം നമ്മളെല്ലാം ഏറെ അലട്ടിയിരുന്നു. എന്നാൽ എല്ലാ ദുഃഖത്തിന്റെയും അവസാനം ഒരു ചെറിയ സന്തോഷം കാലം കാത്തുവച്ചിട്ടുണ്ടാകും.
2: മലയാറ്റൂരിലെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമം ഇന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. അതിന് കാരണമായത് നമ്മുടെ നാടിന്റെ പൊന്നോമനയായ മാസ്റ്റർ എൽദോസ് ടി അവറാച്ചനാണ്. ഏറ്റവും ആദരണീയനായ നമ്മുടെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അവരിൽ നിന്നാണ് എൽദോസ് ധീരതയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത്.
0: ദേവദത്ത് ഷാജിയുടെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു ധീരൻ എന്ന് നേരത്തെയും പറഞ്ഞല്ലോ അല്ലെ. ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിന് ഹരികൃഷ്ണൻ ലോഹിതദാസാണ് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. മുജീബ് മജീദ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ.
3: പിന്നെ കല്യാണം മുടങ്ങി.
4: കല്യാണപ്പെണ്ണായ സുരമ്യ നിന്റെ പ്രപ്പോസൽ നിരസിച്ചതിന്റെ വ്യക്തിവൈരാഗ്യം, പിന്നെ ദഹനക്കാരൻ കൊച്ചാപ്പയായ കുഞ്ഞോനോടുള്ള കുടുംബ വഴക്കിന്റെ മുൻവൈരാഗ്യം, വയറിളക്കാനുള്ള മരുന്ന് നീ പാലടെ ചേർത്ത്, ശരിയല്ലേ?
5: സാറേ, ഞാനാണത് ചെയ്തെങ്കിൽ ഞാൻ തന്നെ ആ ഭക്ഷണം എടുത്ത് കഴിച്ച് വെറുതെ ഇവിടെ ഒന്ന് കിടക്കൂ.
0: തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള അബൂബക്കർ എന്ന ഗ്യാങ്സ്റ്ററുടെ സഹായിയായിട്ട് ജോലി ചെയ്തിരുന്ന എൽദോസിന് ശരവണനെ വകവരുത്താൻ അവന്റെ ഫാക്ടറിയിലേക്ക് പോകേണ്ടി വരുന്നിടത്തു നിന്നാണ് ഈ ഒരു സിനിമയുടെ കാര്യങ്ങൾ ചൂടുപിടിച്ചു തുടങ്ങുന്നത്. തുടർന്ന് ഈ ഒരു സിനിമയുടെ കഥ മലയാറ്റൂരിലെ അവന്റെ പഴയ ഓർമ്മകളിലേക്ക് പോവുകയാണ് കേട്ടോ. ചെറുപ്പത്തില് അരുവി എന്നയാളെ മുങ്ങി മരണത്തിൽ നിന്ന് രക്ഷിച്ചതിന് രാഷ്ട്രപതിയുടെ മെഡൽ നേടി ധീരൻ എന്ന പേര് വീണെങ്കിലും സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ വേദന അവൻ ഉള്ളിലൊതുക്കുകയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിലെ ഫാക്ടറി അപകടത്തിലെ എൽദോസ് മരിച്ചെന്ന വിവരം അറിഞ്ഞ് ന്യൂഇയറിന് മുൻപ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ബാസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇറങ്ങി പുറപ്പെടുകയാണ്. അമ്പലത്തിലെ ജീവനക്കാരനായ ഒരാളുടെ ആംബുലൻസിൽ അബ്ബാസിനൊപ്പം അരുവിയും കുഞ്ഞനും ജോപ്പനും ഡിക്സനും പിന്നെ പാലക്കാട്ടേക്ക് പോകാനിറങ്ങിയ സുരമ്യയുടെ അമ്മയും ചേർന്നതോടെ ആ യാത്ര തികച്ചും രസകരമായ ഒരു ബഹളമായി മാറി.

0: കോപം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി സംസ്ഥാനത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാനൊരുങ്ങി കലാകേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പദവികളിൽ എത്തുമ്പോഴും ഈ തത്വം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടനഗറിൽ നിന്ന് വാരാണസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി കേരളത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 15 പഞ്ചവത്സര പദ്ധതിയുടെ 2027-28 പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള എറണാകുളം ജില്ലാ ഉന്നതതല യോഗം കാക്കനാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തീരദേശവും ഹാർബറുകളും പ്രയോജനപ്പെടുത്തി കേരളത്തെ വലിയ തുറമുഖ നഗരമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. 100,000 ടിൻ അരവണ അധികമായി ഉൽപാദിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് ആണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കുമെന്നും വലിയ പ്രവൃത്തികളുടെ ടെൻഡർ നടപടി പൂർത്തിയായതായും ശ്രീ ജയകുമാർ അറിയിച്ചു.
2: ഫുഡ് സേഫ്റ്റി നോംസൊക്കെ അനുസരിച്ചിട്ട് അതൊന്ന് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ മാസം നമ്മൾ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗമാണ് അവിടെ. ഒന്ന്, ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.6 lakhs. അതിന്റെ കൂടെ 100,000 ടണ്ണ് കൂടി, 100,000 തിന്നു കൂടി പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാനാണ് ഇപ്പൊ നമ്മുടെ നീക്കം. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം 3.6 lakh തിന്നുകൾ അവിടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും.
1: ഈ മാസം 28 മുതൽ 30 സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും എടിഎമ്മുകളിൽ പണ ലഭ്യത ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനത്തെ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഈ മാസം 27 ഞായറാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ദേശീയ പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. മുക്കുവണ്ടം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ സ്ട്രോങ് റൂമിലുള്ളത്. 4 പവന്റെ സ്വർണമാലയും കാണാതായിട്ടുണ്ട്. അതേസമയം സ്വർണ കിരീടവും കവർന്നതായുള്ള സംശയത്തിൽ അടിസ്ഥാനമില്ലെന്ന് തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം പ്രസിഡന്റിന് നൽകിയ കത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരത്തിലെ OTC ഹനുമാൻ ക്ഷേത്രത്തിലെ തിരുവാഭരണമായ കല്ലുകൾ പതിച്ച വെള്ളി കൊമ്പുകൾ കാണാനില്ലെന്ന വിവരം പുറത്തെത്തിയതോടെ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവാഭരണ കമ്മീഷണർ ആർ രജിലാലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 28 സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്താനാണ് തീരുമാനം. 1992 ഒരു ഭക്തൻ നടക്കി വെച്ചതാണ് വെള്ളി കൊമ്പുകൾ. ഭാഗ്യക്കുറി എന്നാൽ ഭാഗ്യപരീക്ഷണം മാത്രമല്ല ചരിത്രവുമുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനടയിൽ KJ രാജൻ. ഭാഗ്യക്കുറിയുടെ ചരിത്രം സൂക്ഷിപ്പുകാരൻ കൂടിയാണ് മുൻ സർക്കാർ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ഭാഗ്യക്കുറിയുടെ ചരിത്ര ശേഷിപ്പുകളായ അപൂർവ ഭാഗ്യക്കുറികളുടെ വലിയ ശേഖരമാണ് KK രാജനുള്ളത്. നെറുക്കെടുപ്പ് ദിനം വരെ ഭാഗ്യക്കുറി സൂക്ഷിക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഭാഗ്യക്കുറിയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്താൽ കയ്യിൽ കിട്ടുന്ന ഓരോ ടിക്കറ്റും കാത്തുസൂക്ഷിക്കുന്ന രാജൻ വ്യത്യസ്തനാകുന്നത്. രാജ്യത്ത് ആദ്യമായി ഭാഗ്യക്കുറി ആരംഭിച്ചത് 1967 കേരളത്തിലാണ്. 50,000 രൂപയായിരുന്നു സമ്മാനത്തുക. കേരള സർക്കാർ പുറത്തിറക്കിയ 2 ഭാഗ്യക്കുറി മുതൽ പിന്നീടുള്ള എല്ലാ സീരീസുകളും സംസ്ഥാനത്തെ ആദ്യ ബമ്പർ ലോട്ടറി മുതൽ 26 നടക്കെടുക്കുന്ന ഓണം ബമ്പർ വരെയുള്ള എല്ലാ ഭാഗ്യക്കുറികളും രാജന്റെ ശേഖരണത്തിൽ ഭദ്രമായുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. മിഷൻ കർമ്മയോഗയിലൂടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഭാരതീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ആഗോള കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ട് ഭാവി വെല്ലുവിളികളെ നേരിടാൻ സജ്ജമായ സിവിൽ സർവീസിനെ ലക്ഷ്യമിട്ടാണ് 2020 സെപ്റ്റംബറിൽ മിഷൻ കർമ്മയോഗി ആരംഭിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശേഷിയും കഴിവുകളും ശക്തിപ്പെടുത്തുന്നതിനും സിവിൽ സർവീസിനെ കൂടുതൽ ജനകേന്ദ്രീകൃതമാക്കുന്നതിനുമാണ് മിഷൻ കർമ്മയോഗി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. ഒരു മത്സരത്തിലും പരാജയം അറിയാതെയാണ് മലപ്പുറം. അത്താണിക്കൽ MIC EMHSS കേരളത്തെ പ്രതിനിധീകരിച്ച് കളിക്കളത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
5: അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ കിരീടം നിലനിർത്താനാണ് ഇന്ന് പഞ്ചാബിനെതിരെയുള്ള കേരളത്തിന്റെ പോരാട്ടം. മലപ്പുറം അത്താണിക്കൽ MIC EMHS ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് സുബ്രതോ കപ്പിൽ പടയോട്ടം തുടരുന്നത്. സെമിയിൽ ബംഗളൂരു ആർമി ബോയ്സിനെ 1-2 മറികടന്നാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശനം. ടൂർണമെന്റിൽ എല്ലാ മത്സരങ്ങളും ജയിച്ച് വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ് മലപ്പുറം MIC ടീം കളത്തിലെത്തുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച് കോഴിക്കോട് ഫാറൂഖ് HSS ആണ് സുബ്രതോ കപ്പിൽ ചാമ്പ്യന്മാരായത്.
1: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മെഡൽ നേട്ടം. ഷൂട്ടിംഗ് സ്കേറ്റ് മിക്സ് വിഭാഗത്തിൽ അനന്ത് ജിത് സിംഗ് നറുക്കയും പരിനാസ് ധരിവാളും വെങ്കലം നേടി. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻ ഖാനും വെങ്കല മെഡൽ നേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. കാലവർഷക്കെടുതിയിൽ വീടുകളിലും പരിസരങ്ങളിലും പ്രളയജലം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഈ തുക ലഭ്യമാക്കിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി സംസ്ഥാനത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJ കുമാർ. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ ഒരുങ്ങി കലാകേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Blackboard.
1: ധീരനെന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് അതിലെ അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. മലയാള സിനിമയിലെ സുവർണ കാലഘട്ടത്തിലെ മുതിർന്ന അഭിനേതാക്കൾ തങ്ങളുടെ പരിചയ സമ്പത്തും കോമഡി ടൈമിംഗും കൊണ്ട് ഈ ഒരു ചിത്രം തിളക്കമേറിയതാക്കി മാറ്റി. ബഹളങ്ങൾക്കിടയിലും അബ്ബാസ് എന്ന കഥാപാത്രത്തിന് ജഗദീഷ് നൽകിയ മിതത്വം കഥയ്ക്ക് അടിത്തറയിട്ടപ്പോൾ പ്രണയാതുരനായ കുഞ്ഞുമോനായി അശോകൻ മികച്ച പ്രകടനമാണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ധീരൻ എന്ന മലയാള സിനിമയിലെ വേറിട്ട സിനിമയെ കുറിച്ചാണ് നമ്മൾ ക്ലാബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആർജെ ഏലിക്കുട്ടി.
2: എൽതോസ് എന്നും മലയാള വാലിബൻ ഫാക്ടറിയിൽ നടന്ന തീ വിപത്തിൽ പരിതാപമാക ബലിയാനാൻ

0: പ്രണയാതുരനായ കുഞ്ഞുമോനായി അശോകൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞല്ലേ. സുരമ്യയുടെ കുഞ്ഞിന്റെ അപ്പൂപ്പനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് സതിയോട് അവൻ തുറന്നു പറയുന്ന രംഗം ചിത്രത്തിന്റെ മൂടിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയായിരുന്നു കേട്ടോ. ടൈമിംഗ് കൊണ്ട് ഞെട്ടിച്ച സുധീഷ് അനായാസ്യമായ സാധനങ്ങൾ മോഷ്ടിക്കുകയും അസ്ഥാനത്ത് രഹസ്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന ജോപ്പൻ എന്ന കഥാപാത്രത്തെ തികച്ചും അപ്രതീക്ഷിതത്വമുള്ള ഒന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒളിച്ചോടിപ്പോയ ഭാര്യയെയും കാമുകനെയും നേരിടുന്ന രംഗങ്ങളിലടക്കം മുറിവേറ്റ അഭിമാനവും നർമ്മവും കൃത്യമായി ബാലൻസ് ചെയ്താണ് അരുവിയായി മനോജ് കെ ജയൻ ഈയൊരു സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ശബരീഷ് വർമ്മയുടെ അഭിരാം രാധാകൃഷ്ണനും തങ്ങളുടെ യുവത്വത്തിന്റെ എനർജി കൂടി ചേർത്തപ്പോൾ അധികം കോമഡി രംഗങ്ങളില്ലാതെ ഗൗരവക്കാരനായ എൽദോസായി എത്തിയ രാജേഷ് മാധവൻ സിനിമയുടെ വൈകാരിക തലങ്ങൾക്ക് ഭാരം നൽകുകയും ചെയ്തു.
1: ഞാൻ മരിച്ചിട്ടില്ല.
2: കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. എനിക്ക് ഒരു ഹെൽപ്പ് വേണം.
3: എന്ത് ഹെൽപ്പ്? മരിച്ചിട്ടില്ലെങ്കിൽ സമയം കളയാണ്ട് വേഗം ഇങ്ങോട്ട് വരികന്നല്ലാണ്ട്.
2: അങ്ങനെ വരാൻ പറ്റില്ല. എന്റെ നാട്ടുകാർ അതിനകത്ത് പെട്ടേക്കുവാ. ഞാൻ ചെന്നിട്ട് വേണം അവർക്ക് ഇറങ്ങാൻ.
3: എടാ എൽദോസേ, നിനക്കിനി നാടും നാട്ടുകാരും ഒന്നുമില്ല. സമയം കളയാണ്ട് ഇങ്ങോട്ട് ബാഡേ.

0: സ്പിനിഷ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ വിശ്വസിച്ചേപ്പിച്ചോട്ടെ. ചെയ്യൂ.
1: വീരൻ കാണാൻ രസമുള്ളതും പലപ്പോഴും ചിരിപ്പിക്കുന്നതുമായ ഒരു ചിത്രമാണെങ്കിലും ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സമ്പൂർണ്ണ കോമഡി റൈഡ് ആകാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മുൻപ് കണ്ടുപരിചയിച്ച സന്ദർഭങ്ങളും ചില തമാശകളും സമയത്തിന് മുൻപേ അവതരിപ്പിച്ചതും ചിത്രത്തിന്റെ ചെറിയ ഒരു തിരിച്ചടിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാം പകുതിയിൽ കടന്നു വരുന്ന ഗ്യാങ്സ്റ്റർ ഉപകഥ കഥയുടെ ഗതി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അത് അല്പം ധൃതി പിടിച്ചും അപൂർണവുമായിട്ടാണ് അനുഭവപ്പെട്ടത്. സിദ്ദിഖ്ലാൽ കാലഘട്ടത്തിലെ ക്ലാസിക് മലയാളം കോമഡികളെ ഓർമ്മിപ്പിക്കുന്ന ഘടകങ്ങൾ ഈ ഒരു സിനിമയിൽ ഉണ്ടെങ്കിലും ആ സിനിമകളുടെ മൂർച്ചയോ അപ്രതീക്ഷിതത്വമോ ഇതിലെ മേക്കിംഗിലും ഉണ്ടായിരുന്നില്ല. എങ്കിലും അനുഭവ സമ്പന്നരായിട്ടുള്ള അഭിനേതാക്കളുടെ കോമഡി ടൈമിങ്ങും കെമിസ്ട്രിയുമാണ് ഈ ഒരു ചിത്രത്തെ മുന്നോട്ട് നയിച്ചതെന്ന് നമുക്ക് പറയാം
2: കേട്ടോ.
3: നിങ്ങളുടെ കഥകളെല്ലാം സുരമ എന്നോട് പറഞ്ഞാർന്നു. ഈ സ്വിച്ചിട്ടാ മാറുന്നല്ലോ സൊസൈറ്റി. വിപ്ലവത്തിന് സമയമെടുക്കും.

ചില പോരായ്മകൾ ഉണ്ടെങ്കിലും വെറൈറ്റി കഥാപാത്രങ്ങളും പഴയ വൈരാഗ്യങ്ങളും നിറഞ്ഞ കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ധീരൻ കണ്ടിരിക്കാവുന്ന ഒരു നല്ല അനുഭവം തന്നെയാണ്. അപ്പൊ അതാണ് ദേവദത്ത് ഷാജിയുടെ ധീരൻ. ചെറിയ ചില പോരായ്മകൾ ഉണ്ടെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരുടെ ഗംഭീര പ്രകടനവും കോമഡി ടൈമിംഗും കൊണ്ട് ഒട്ടും ബോറടിപ്പിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കളർഫുൾ ചിത്രം തന്നെയാണ്. ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ നമ്മൾ കേട്ടത്. മലയാളം സിനിമയിലെ ഒരുപാട് നല്ല നല്ല സിനിമകളുടെ കഥകളും വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കേൾക്കാം ക്ലബ് ബോർഡിൽ. ചിലതൻ ഇറ്റ്സ് മീ ആഴ്ചയിലെ കുട്ടി സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Take a break.
1: Good evening. Welcome to Take a Break with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദ ടൈം ഇസ് 7 o'clock. ഈ ഒരു വ്യാഴാഴ്ച വൈകുന്നേരം നിങ്ങളുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനി 9 മണി വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ ഒരു ടൈമിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ കുറച്ച് ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒപ്പം ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കിടിലൻ കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിന്റെ ഷോയിൽ ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഡെയിലി ലൈഫിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭാഷ അഥവാ ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ എത്ര എത്ര ഇംഗ്ലീഷ് വേർഡ്സ് ആണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സംസാരത്തിൽ യൂസ് ചെയ്യാറുള്ളത്. ഒരു വാട്സപ്പ് മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോഴായാലും ഓഫീസിലെ ഒരു ഒഫീഷ്യൽ മെയിൽ അയക്കുമ്പോഴായാലും എന്തിന് നമ്മുടെ ഫ്രണ്ട്സിനോട് വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോൾ പോലും ഈ ലാംഗ്വേജ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. LKG മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതാണ് ഈ ആൽഫബെറ്റ്സും ഗ്രാമറും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വാക്കുകളുള്ള വലിയൊരു ലോകമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയാം. നമ്മളൊരു വലിയ ഡിക്ഷണറി എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും വെറൈറ്റി വേർഡ്സ് അതിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇത്രയും അധികം വാക്കുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ചില രസകരമായിട്ടുള്ള സീക്രട്സ് ഈ ഭാഷയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഒരുപാട് വേർഡ്സ് കാണാറുണ്ട്. അതിൽ പലതും എൻഡ് ചെയ്യുന്നത് INGയിലോ അല്ലെങ്കിൽ ED യിലോ ഒക്കെ ആയിരിക്കും. അതുമല്ലെങ്കിൽ ST യിൽ അവസാനിക്കുന്ന ഫാസ്റ്റ്, പാസ്റ്റ് പോലത്തെ വേർഡ്സ്, ND യിൽ അവസാനിക്കുന്ന ബാൻഡ്, സാൻഡ് പോലത്തെ വേർഡ്സ്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ചില അക്ഷരങ്ങൾക്ക് പരസ്പരം ഒട്ടും ചേർച്ചുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷിലെ ചില ലെറ്റേഴ്സ് ഒരിക്കലും ഒരുമിച്ചൊരു വാക്കിന്റെ അവസാനത്തിൽ വരില്ല. ഞാനിപ്പോ നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് തരികയാണെന്ന് വിചാരിക്കുക. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ME എന്നീ രണ്ട് ലെറ്റേഴ്സ് ഒരുമിച്ച് അവസാനിക്കുന്ന കുറച്ച് വാക്കുകൾ ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ എന്തായിരിക്കും വിചാരിക്കുക? ഒരു പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് വേർഡ്സ് അങ്ങനെ മിന്നി മറയുന്നുണ്ടാകാം. അതല്ലെങ്കിൽ ഒരു വാക്ക് പോലും ഓർമ്മ വരുന്നുണ്ടാവില്ല. സത്യത്തിൽ നിങ്ങൾ എത്ര വലിയ ഡിക്ഷണറി എടുത്തു പരതിയിട്ടുണ്ടെങ്കിലും എത്ര നേരം ഇരുന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വാക്ക് കണ്ടെത്താനായിട്ട് കുറച്ച് കഷ്ടപ്പെടും. കാരണം അത്രയും വലിയ ഇംഗ്ലീഷ് വൊക്യാബുലറിയിലെ ME എന്ന ലെറ്റേഴ്സിലെ എൻഡ് ചെയ്യുന്ന ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. ലക്ഷക്കണക്കിന് വേർഡ്സ് ഉള്ള ഒരു ഭാഷയിൽ ഒരേ ഒരു വാക്ക് മാത്രം ഇങ്ങനെ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ. ആ വാക്ക് ഏതാണെന്ന് അറിയാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ആകാംക്ഷ ഉണ്ടാകും എന്നെനിക്കറിയാം. വേറൊന്നുമല്ല, നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുമ്പോൾ കാണുന്ന മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണത്. ഡ്രീം എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഡ്രംഡ് എന്ന ഒറ്റ വാക്ക് മാത്രമാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ME യിൽ അവസാനിക്കുന്നത്. DREAMT എന്ന് സ്പെല് ചെയ്യുന്ന ഒരൊറ്റ വാക്ക്. നമ്മൾ ഡെയിലി കാണുന്ന, ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഭാഷയ്ക്കുള്ളിൽ ഇത്രയും കാലം നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഇങ്ങനെയൊരു സിംഗിൾ വേർഡ് ഉണ്ടെന്നുള്ളത് ശരിക്കും ഒരു മാജിക് പോലെ തോന്നുന്നുണ്ടല്ലേ. ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളെ പോലെ ഇംഗ്ലീഷ് ഭാഷയിലെ ആ ഡിക്ഷണറിയിലെ ഡ്രംഡ് എന്ന വാക്ക് മാത്രം അതിന്റെ ഒരു യുണീക്നെസ് കാരണം അങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാം അറിയാമെന്നുള്ളത്. പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റും ഇനിയും എത്രത്തോളം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇനിയും ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ബ്രേക്കിലൂടെ കേൾക്കാനായിട്ടുണ്ട്, അറിയാനായിട്ടുണ്ട്, മനസ്സിലാക്കാനായിട്ടുണ്ട്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം സക്കീപ് ഓൺ ലിസണിംഗ് ടു ആ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ 1 പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ചില ഗന്ധങ്ങൾക്ക് നമ്മളെ വളരെ വേഗത്തിൽ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ട് അല്ലെ. ഒരല്പം മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് ഉയരുന്ന ആ ഒരു ഫ്രഷ് സ്മെൽ, അല്ലെങ്കിൽ മഴക്കാർ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു നൊസ്റ്റാൾജിയ, ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ഒരുപാട് സ്വീറ്റ് മെമ്മറീസ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണല്ലേ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലെ ആ പഴയ കുട്ടിയെ ഉണർത്താനായിട്ട് അത്തരം ഗന്ധങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ വല്ലാത്തൊരു ഫീല് തരുന്ന ഒന്നാണ് നമ്മൾ വളരെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലെ ഒരു പഴയ അലമാര തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ലൈബ്രറിയിലോ പോയിട്ട് നിൽക്കുമ്പോഴോ ഒക്കെ കിട്ടുന്ന ഒരു പ്രത്യേക തരം സ്മെല്. നമ്മളൊരു പുതിയ ബുക്ക് വാങ്ങുമ്പോൾ അതിന്റെ പേജുകൾ മറിച്ചു നോക്കുന്നതിനേക്കാൾ കൂടുതലും പലപ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ പേജുകൾക്കിടയിൽ മുഖം വെച്ചൊന്ന് ശ്വസിച്ചു നോക്കുക എന്നതാണ്. എന്നാൽ പുതിയ പുസ്തകങ്ങളുടെ ഗന്ധത്തെക്കാൾ എനിക്കിഷ്ടം വർഷങ്ങളോളം പഴക്കമുള്ള ഒരു പഴയ പുസ്തകം കയ്യിലെടുക്കുമ്പോഴാണ് കേട്ടോ. ആ പഴയ പേപ്പറുകളുടെയും അതിലെ മഷി പടർപ്പുകളുടെയും ഒക്കെ ഒരു വല്ലാത്ത സ്മെല് നമ്മുടെയൊക്കെ ഉള്ളിലെ വായനക്കാരനെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പലർക്കും ഈ പഴയ പുസ്തകങ്ങളുടെ ഗന്ധം എന്ന് പറയുന്നത് ഒരു ജീവനാണ്. സത്യത്തിൽ ആ കടലാസിലെ കെമിക്കൽസും ഇങ്കും ഒക്കെ കാലപ്പഴക്കം കൊണ്ട് ഡിഗ്രേഡ് ചെയ്ത് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെൽ ഉണ്ടാകുന്നത്. എന്നാൽ ഇത്രയും നാളും നമ്മൾ വെറും ഒരു പഴയ പുസ്തകത്തിന്റെ മണം എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു ഗന്ധത്തിന് ശരിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ പേരുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? യെസ്, കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി തോന്നുന്ന ആ പേരാണ് ബിബ്ലിയോസ്മിയ.

സ്ക്രീനും നമുക്ക് തരാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇനി മുതൽ എപ്പോഴെങ്കിലും നിങ്ങളൊരു പഴയ പുസ്തകം കയ്യിലെടുത്ത് അതിന്റെ സ്മെൽ ആസ്വദിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിലേക്ക് ഈ ഒരു ബിബ്ലിയോസ്മിയ എന്ന വാക്ക് ഓടിയെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് കേട്ടോ. എന്തായാലും ടേക്ക് എ ബ്രേക്കിന്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: Are you ready for an exciting day?
4: The Department of Mechanical Engineering presents Gear Grid 2026 ISRO Exhibition, Mass Auto Show, പിന്നെ കിടക്കൻ ടെക് ഫെസ്റ്റും. September 25 ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴുകോൺ നിങ്ങളെ ക്ഷണിക്കുന്നു. See you there at Gear Grid 2026.
5: ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഏഴുകോൺ.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ കുട്ടിക്കാലം മുതൽ കണ്ടും കേട്ടും വിശ്വസിച്ചു പോരുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചില പേരുകൾ കേട്ടിട്ട് നമ്മൾ തന്നെ ചിലതൊക്കെ അങ്ങ് ഉറപ്പിക്കും അല്ലെ. ആ പേരുകളിൽ എന്തെങ്കിലും ഒക്കെ ഒരു സത്യമുണ്ടാകുമെന്ന് നമ്മൾ വെറുതെ വിശ്വസിച്ചു പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുടെ പിന്നിലെ സത്യം അറിയുമ്പോൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മളൊക്കെ ഈ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കടകളിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ആകുന്നത് നല്ല റെഡ് കളറിലിരിക്കുന്ന സ്ട്രോബെറീസ് കാണുമ്പോഴാണല്ലേ. പേരിൽ തന്നെ ആ ഒരു ബെറി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇത്രയും കാലം വിചാരിച്ചിരിക്കുന്നത് ഇതാ ഒരു ഫേമസ് ആയിട്ടുള്ള ബെറി ഫാമിലിയിലെ ഒരു മെമ്പർ ആണെന്നതാണ്. നമ്മൾ മാത്രമല്ല, അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പല ആളുകളും അല്ലെങ്കിൽ കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്ട്രോബെറി ഒരു ബെറിയേ അല്ല. കേൾക്കുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഒക്കെ തോന്നുന്നുണ്ടായിരിക്കും അല്ലെ. പക്ഷെ അതാണ് സത്യം. പേരിലെ ഇത്രയും വലിയൊരു ബെറി എന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുവന്ന സുന്ദരി ശരിക്കും ആ കാറ്റഗറിയിൽ വരുന്ന ഒരാളല്ല. ബിക്കോസ് സയൻസ് പ്രകാരം ഒരു ഫ്രൂട്ടിനെ ബെറി എന്ന് വിളിക്കണമെങ്കിൽ അതിലെ സീഡ്സ് അല്ലെങ്കിൽ വിത്തുകൾ ഫ്രൂട്ടിന്റെ ഉള്ളിലായിരിക്കണം. പക്ഷേ നിങ്ങൾ സ്ട്രോബെറി ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന്റെ വിത്തുകളെല്ലാം പുറത്താണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും ഒരു ട്രൂ ബെറി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ പിന്നെ ശരിക്കുമുള്ള ബെറീസ് ആരൊക്കെയാണെന്ന് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെ. അവിടെയാണ് ഇതിലും വലിയൊരു ട്വിസ്റ്റ് കാത്തിരിക്കുന്നത്. ഒട്ടും ബെറിയുടെ ലുക്കും ഇല്ലാത്ത നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ സ്വന്തം വാഴപ്പഴം അഥവാ ബനാന ഉണ്ടല്ലോ, അതുപോലെ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം തരുന്ന തണ്ണിമത്തൻ അഥവാ വാട്ടർ മെലൺ, സയൻസ് പ്രകാരം ഈ വലിയ കക്ഷികളൊക്കെയാണ് യഥാർത്ഥത്തിൽ ബെറി വർഗത്തിൽ പെടുന്ന ഫ്രൂട്ട്സ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സാധാരണയായിട്ട് കാണുന്ന യാതൊരു ബെറിയുടെ ഷേപ്പോ ലുക്കോ ഇല്ലാത്ത ബനാനയും വാട്ടർ മെലണും സയന്റിഫിക്കലി ബെറീസ് ആവുകയും എന്നാൽ പേരിൽ തന്നെ ആ ഒരു ബ്രാൻഡ് നെയിം വെച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രോബെറിക്ക് ആ ഒരു സ്ഥാനം കിട്ടാതെ പോവുകയും ചെയ്യുന്നത് ഭയങ്കര ഒരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. ശരിക്കും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല പലപ്പോഴും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും ടേക്ക് എ ബ്രേക്കിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ടേക്ക് എ ബ്രേക്കിൽ ഇനിയൊരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ളത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് റിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോണ്ടാണല്ലേ. നമുക്ക് എല്ലാവർക്കും എന്ത് കാര്യവും ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്ന, നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്തായാലും എവിടെയെങ്കിലും ഉണ്ടാകും. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കോളേജിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും ഈ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ നടക്കാനായിട്ടും ആ കമ്പനി എൻജോയ് ചെയ്യാനായിട്ടുമാണ് കൂടുതൽ ആഗ്രഹിക്കാറുള്ളത്. പെട്ടെന്ന് ഒരു ദിവസം അവരെ നമ്മളിൽ നിന്ന് കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫറൊക്കെ കിട്ടി ദൂരേക്ക് പോവുകയാണെങ്കിൽ, നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു മിസ്സിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് എത്രത്തോളം ആണെന്ന് നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. മനുഷ്യരായിട്ടുള്ള നമുക്ക് മാത്രമല്ല കേട്ടോ, ഈ ഭൂമിയിലെ മറ്റു ചിലർക്കും ഈ പറയുന്ന ബെസ്റ്റ് ഫ്രണ്ട്സും അവരെ പിരിയുമ്പോഴുള്ള സങ്കടവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ അത്ഭുതം തോന്നിയേക്കാം. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള വലിയ ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് ഒക്കെ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് എന്നുള്ളതാണ്. പക്ഷേ സത്യം അതല്ല. നമ്മുടെ തൊടിയിലും നാട്ടിൻ പുറങ്ങളിലും ഒക്കെ നമ്മൾ ഡെയിലി കാണുന്ന വളരെ പാവം എന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ സ്വന്തം പശുക്കൾക്കും നമ്മളെ പോലെ തന്നെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉറ്റ സുഹൃത്തുക്കൾ ഉണ്ടെന്നതാണ് ഇതിലെ ഏറ്റവും ക്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ വെറുതെ ഒരു രസത്തിന് പറയുന്നതല്ല കേട്ടോ, ഇത് സയന്റിഫിക് ആയിട്ട് നടന്നിട്ടുള്ള പല റിസർച്ചുകളിലും കൃത്യമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ട് ആണ് ഇത്. ഒരു കൂട്ടം പശുക്കൾ മേയാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതിൽ ചിലരെ എപ്പോഴും ഒരുമിച്ച് തന്നെയായിരിക്കും നടക്കുന്നത്. അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, പരസ്പരം സ്നേഹം പങ്കുവെക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മനുഷ്യരായ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങനെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് അവരുടെയും ലോകം. ഇതിനെ കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുള്ള സയന്റിസ്റ്റുകൾ ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള പശുക്കളെ തമ്മിൽ കുറച്ച് സമയത്തേക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്താനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കണ്ടെത്തിയത് വളരെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ടിനെ കാണാതാകുമ്പോൾ ആ പശുക്കൾക്ക് വല്ലാത്തൊരു വിഷമവും സ്ട്രെസ്സും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. അവരുടെ ഹാർട്ട് ബീറ്റ് കൂടുകയും വല്ലാതെ റെസ്റ്റ്ലെസ് ആവുകയും ചെയ്യുന്നതായിട്ട് ആ പഠനങ്ങൾ പറയുന്നുണ്ട്. വീണ്ടും ആ പഴയ ഫ്രണ്ടിനെ ഒപ്പം നിർത്തുമ്പോൾ അവർ പഴയതുപോലെ വളരെ ഹാപ്പി ആവുകയും അവരുടെ ആ സ്ട്രെസ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്തു. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കി, മിണ്ടാ പ്രാണികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ആനിമൽസിനും നമ്മളുടേതുപോലെയുള്ള ഇമോഷൻസും ഫീലിംഗ്സും ഒക്കെ ഉണ്ടെന്നും അവർക്കും അവരുടേതായിട്ടുള്ള ചെറിയ ലോകത്ത് ഇതുപോലെയുള്ള വലിയ വലിയ സൗഹൃദങ്ങൾ ഉണ്ടെന്നും ഒക്കെ അറിയുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു സന്തോഷം തോന്നുന്നില്ല. കാരണം മനുഷ്യർക്ക് മാത്രമല്ല ആനിമൽസിനും ഇമോഷൻസ് ഉണ്ട്, അവർക്കും സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളത്. നമുക്ക് എന്തായാലും ഒരു അടിപൊളി ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് കൂടി കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ എപ്പോഴും കാണുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, എത്ര തവണ കണ്ടാലും നമ്മൾ അതിലെ ചില വലിയ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിന്റെയോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന ആരുടെയെങ്കിലും മുഖത്ത് പെട്ടെന്നൊരു മാറ്റം വന്നാൽ നമ്മൾ ചോദിക്കാറില്ലേ, എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, എന്താണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യങ്ങളല്ലേ. അത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു മുഖമുണ്ട്. ആർട്ടിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തവര് പോലും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുന്ന ഒരു മുഖം. യെസ്, മഹാനായിട്ടുള്ള ഡാവിഞ്ചി വരച്ച ആ വിശ്വപ്രസിദ്ധമായിട്ടുള്ള മൊണാലിസ എന്ന പെയിന്റിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. പാരീസിലെ ലുവർ മ്യൂസിയത്തിൽ പോയിട്ട് ആ ഒരു ഒറിജിനൽ പെയിന്റിംഗ് നേരിട്ട് കണ്ടില്ലെങ്കിലും ഇന്റർനെറ്റിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ ലക്ഷക്കണക്കിന് തവണ നമ്മൾ ആ മുഖം കണ്ടിട്ടുണ്ടാകും. ആരെ കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകുന്ന ആ ഒരു മിസ്റ്റീരിയസ് സ്മൈല് തന്നെയാണ് മൊണാലിസയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ആ ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? ആ ചിരിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരും മിസ് ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ആ ഒരു പെയിന്റിംഗിൽ. മറ്റൊന്നുമല്ല, ആ ലോകസുന്ദരയ്ക്ക് പുരികങ്ങളില്ല എന്നുള്ളതാണ് ആ വലിയ സത്യം. കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ എടുത്ത് ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും മൊണാലിസയ്ക്ക് ഐബ്രോസ് ഇല്ല എന്നുള്ളത്. നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടും ഇത് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ചെറിയൊരു അത്ഭുതം തോന്നുന്നുണ്ടാകും അല്ലെ. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് വരച്ച ചിത്രത്തിൽ അദ്ദേഹം പുരികം വരയ്ക്കാനായിട്ട് മറന്നുപോയതാണോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ അതിന് പിന്നിൽ വളരെ രസകരമായിട്ടുള്ള രണ്ട് വാദങ്ങളാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെയിന്റിംഗ് വരച്ച ആ ഒരു സമയത്തുണ്ടല്ലോ, അതായത് 16-ാം നൂറ്റാണ്ടില്, സ്ത്രീകൾ പുരികം കംപ്ലീറ്റ് ആയിട്ടും ഷേവ് ചെയ്ത് കളയുന്നത് അക്കാലത്തെ ഒരു ഫാഷൻ ട്രെൻഡ് ആയിരുന്നു എന്നാണ്. അപ്പോ മൊണാലിസ അക്കാലത്തെ ഒരു കിടിലൻ ഫാഷനിസ്റ്റ് ആയതുകൊണ്ടാകാം ഡാവിഞ്ചി അങ്ങനെ വരച്ചത് എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. എന്നാൽ വേറെ കുറച്ച് ആൾക്കാർ പറയുന്നത് ഡാവിഞ്ചി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പുരികങ്ങളും കൺപീലികളും ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 500-ലധികം വർഷങ്ങൾക്കിടയിൽ ആ പെയിന്റിംഗ് ഒരുപാട് തവണ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്നും ആ ഒരു കാലപ്പഴക്കം കൊണ്ട് അതിലെ നിറങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മങ്ങിപ്പോയതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ വാദം. എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയൊരു മാസ്റ്റർ പീസിൽ ഇത്രയും വലിയൊരു സീക്രട്ട് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നറിയുമ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് അല്ലേ ഫീൽ ചെയ്യുന്നത്. ഇനി എന്തായാലും നിങ്ങൾ എവിടെയെങ്കിലും മൊണാലിസയുടെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കാനായിട്ട് പോകുന്നതും ആ മുഖത്ത് ഐബ്രോസ് ഉണ്ടോ എന്നായിരിക്കും അല്ലെ. ചെക്ക് ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സക്കീപ് ഓൺ ലിസണിംഗ് ടു ആ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ കോളേജ് ഡേയ്സിലേക്കോ ഒക്കെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അവിടെ മറക്കാൻ പറ്റാത്ത ഒരുപാട് രസകരമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാകും അല്ലേ. പ്രത്യേകിച്ച് ഈ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം അറിയാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, വേറൊന്നുമല്ല കയ്യിലിരിക്കുന്ന പേനയുടെ അടപ്പെടുത്ത് വായിൽ വെച്ച് കടിക്കുക എന്നുള്ളത്. നമ്മളിൽ പലർക്കും അത്തരം ഒരു ശീലമുണ്ടായിരുന്നു. ഒരു പക്ഷെ ഇപ്പോഴും ചിലർക്കെങ്കിലും എന്തെങ്കിലും കാര്യമായിട്ട് ആലോചിക്കുന്ന സമയത്ത് അറിയാതെ തന്നെ ആ പേനയുടെ അടപ്പ് വായിലേക്ക് പോകാറുണ്ടായിരിക്കും. അങ്ങനെ കടിച്ചു കടിച്ച് ഷേപ്പ് മാറിയിട്ടുള്ള എത്ര എത്ര പെൻ ഗ്യാപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ പേനകളുടെ അടപ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ ഏറ്റവും മുകളിലായിട്ട് വളരെ ചെറിയൊരു ദ്വാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മിക്കവാറും എല്ലാ ബ്രാൻഡുകളുടെയും പേനകളിലെയും ഒരു ചെറിയ ഹോൾ ഉണ്ടാകും. നമ്മൾക്ക് ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഉള്ളിലെ മഷി ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെൻ ഗ്യാപ്പ് ഈസി ആയിട്ട് ഉരാനായിട്ടും ഇടാനും ഒക്കെയുള്ള ഒരു എയർ പാസേജ് ആയിട്ടോ ആണെന്നാണ് ഈ ഹോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നായിരിക്കും. ചിലപ്പോൾ നമ്മൾ അതൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല. എന്നാൽ ഈ കാണുന്ന ചെറിയൊരു ദ്വാരത്തിന് പിന്നീട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പോകുന്നത്ര വലിയൊരു ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. യെസ്, അതൊരു ഡിസൈൻ മാത്രമല്ല മറിച്ച് നമ്മുടെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വളരെ ബുദ്ധിപൂർവം അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പേന കടിക്കുന്ന ശീലമുള്ളവരോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഈ പെൻ ഗ്യാപ്പ് വിഴുങ്ങാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ അടപ്പ് നേരെ പോയിട്ട് നമ്മുടെ ശ്വാസകോശത്തിലേക്കുള്ള ആ ഒരു എയർ പൈപ്പിൽ കുടുങ്ങി പോകും. ആ ഒരു സിറ്റുവേഷനിൽ അവിടെ വായുസഞ്ചാരം കംപ്ലീറ്റ് ആയിട്ട് തടസ്സപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഈ പെൻ ഗ്യാപ്പിന്റെ മുകളിലായിട്ട് ആ ചെറിയ ഹോൾ ഉള്ളത് കൊണ്ട് അത് തൊണ്ടയിൽ കുടുങ്ങിയാൽ പോലും ആ ഹോളിലൂടെ കുറച്ച് എയർ നമ്മുടെ ലങ്സിലേക്ക് പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു അപകടം സംഭവിക്കാതെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഗോൾഡൻ ടൈം നമുക്ക് കിട്ടുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ ഡെയിലി കാണുന്ന യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത ഒരു ചെറിയ പേനയുടെ അടപ്പിലെ ദ്വാരം ഇത്രയും കാലം ഒരു സൈലന്റ് ഹീറോ ആയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും ഇനി മുതൽ നിങ്ങളൊരു പേന കയ്യിലെടുക്കുമ്പോൾ അറിയാതെയാണെങ്കിൽ പോലും ആ ഗ്യാപ്പിലെ ചെറിയ ഹോളുകളിലേക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് പോകും എന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനോമിക.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണല്ലേ. ഓരോ പുതിയ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല, പലപ്പോഴും അവിടുത്തെ സ്ഥല പേരുകൾ പോലും നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്താറുണ്ട്. ചില സ്ഥലങ്ങളുടെ പേരുകൾ നമ്മൾ വായിക്കാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ നാക്ക് വരെ ചിലപ്പോൾ ഉളുക്കി പോകാറുണ്ട്. അത്രയ്ക്കും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരുകളായിരിക്കും അവിടെയൊക്കെ ഉള്ളത്. നമ്മൾ കേരളത്തിലെ തന്നെ പല നാട്ടിൻ പുറങ്ങളിലൂടെ പോകുമ്പോൾ എന്ത് രസമുള്ള, ചിലപ്പോൾ ഭയങ്കര തമാശ തോന്നുന്ന പേരുകളൊക്കെ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. ഒരു സ്ഥലത്തിന് പേരിടുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും വലിയൊരു ചരിത്രമോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ എന്തായാലും ഉണ്ടാകുമല്ലോ. പക്ഷേ ഒരു സ്ഥലത്തിന്റെ പേര് വെറും ഒരൊറ്റ അക്ഷരത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല. യെസ്, ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള നോർവേയിലാണ് നമ്മളെ ശരിക്കും സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന ഈ ഒരു കൊച്ചു ഗ്രാമം ഉള്ളത് കേട്ടോ. നോർവേ എന്ന് കേൾക്കുമ്പോൾ നല്ല തണുപ്പുള്ള മഞ്ഞു മൂടിയിട്ടുള്ള മലനിരകളും മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയും ഒക്കെയാണ് നമ്മുടെ മൈൻഡിൽ ആദ്യം ഓടിയെത്തുക. എന്നാൽ ഈ മനോഹരമായിട്ടുള്ള രാജ്യത്തെ ഒരു ഗ്രാമത്തിന്റെ പേര് വെറും ഒറ്റ അക്ഷരം മാത്രമാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ആദ്യത്തെ ലെറ്റർ ആയിട്ടുള്ള എ എന്ന് മാത്രമാണ് ഈ സ്ഥലത്തിന്റെ പേര്. നോർവീജിയൻ ഭാഷയിൽ ഇതിനു മുകളിൽ ചെറിയൊരു വട്ടത്തിലുള്ള ഒരു മാർക്ക് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെറ്റർ അവരുച്ചരിക്കുന്നത് ഓ എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആരെങ്കിലും നിങ്ങളോട് എവിടെയാണ് വീടെന്ന് ചോദിക്കുമ്പോൾ വെറും ഓ എന്ന് മാത്രം പറയുന്നത് ഭയങ്കര കോമഡി ആയിരിക്കുമല്ലേ. നമ്മളൊക്കെ പോസ്റ്റൽ അഡ്രസ്സ് എഴുതുമ്പോൾ വലിയ നീളത്തിൽ സ്ഥലപ്പേരൊക്കെ എഴുതി ബുദ്ധിമുട്ടുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് വെറും ഒരു സിംഗിൾ ലെറ്റർ കൊണ്ട് വളരെ ഈസി ആയിട്ട് പണി തീർക്കാം. ശരിക്കും കേൾക്കുമ്പോൾ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി തോന്നുന്ന ഒരു കാര്യമാണല്ലേ. ഈ ഒരു ഓ എന്ന വാക്കിനെ നോർവീജിയൻ ഭാഷയിൽ ചെറിയ നദി അഥവാ സ്മോൾ റിവർ എന്നാണ് മീനിങ് വരുന്നത്. ആ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു നദിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാകാം ഇത്രയും ക്യൂട്ട് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഈ ഒരു പേര് ആ സ്ഥലത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കേട്ട് നമ്മുടെ ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ഏകദേശമായിട്ടുണ്ട്. ഇനിയുള്ള നിങ്ങളുടെ രാത്രികളെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് എന്നത്തെയും പോലെ നിശാഗന്ധി എന്ന പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ സ്വന്തം ആർ ജെ ശ്രീശാന്ത് ഇവിടെ വെയിറ്റ് തരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തായാലും പോയേ പറ്റൂ. അപ്പൊ കൂടുതൽ വിശേഷങ്ങളും പുതിയ അറിവുകളുമായിട്ട് നെക്സ്റ്റ് ടെക് ബ്രേക്കിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതുവരെ ഇവിടെ സുരേഷ് ഗോപി സാർ പറയുന്ന പോലെ എല്ലാവർക്കും ശുഭരാത്രി, സുഖ നിദ്ര ആവശ്യം ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജയനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മളിൽ പലരും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ സത്യമാണ്, നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ് ഇന്ന്. നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചു പോയ ചില ബന്ധങ്ങൾ, ചില സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ ചില ഇടങ്ങൾ, അവിടെയൊക്കെ നമ്മുടെ പ്രസൻസിന് യാതൊരു വിലയുമില്ലെന്ന് തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളുണ്ട്. നമ്മളുടേതാണെന്ന് നമ്മൾ വിശ്വസിച്ച ഇടങ്ങൾ ശരിക്കും നമ്മുടേതായിരുന്നില്ല എന്ന തിരിച്ചറിവ് വല്ലാത്തൊരു നോവാണ്. അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും തോറും നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. സ്വന്തം ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ഒരിടത്തും ഒരാളുടെ മുന്നിലും നമ്മൾ നിൽക്കേണ്ടതില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഈ രാത്രി നമ്മളോട് പറയുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

നിശാ കേന്ദ്രയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മളൊരാളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടാവാം. അവർക്ക് വേണ്ടി നമ്മുടെ സമയവും സന്തോഷവും നമ്മൾ മാറ്റിവെക്കുന്നുണ്ടാവാം. എന്നാൽ ചില മനുഷ്യർക്ക് നമ്മൾ വെറുമൊരു ഓപ്ഷൻ മാത്രമാണെങ്കിലും നമ്മൾ സംസാരിക്കാൻ കൊതിക്കുമ്പോൾ അവർക്ക് തിരക്കാകാം. നമ്മൾ കരയുമ്പോൾ അവർക്ക് അത് വെറുമൊരു നാടകമായി തോന്നാം. സ്നേഹമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലയിടങ്ങളിലും ശരിക്കും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അവിടെ നമ്മുടെ സ്നേഹത്തിനോ നമ്മുടെ കണ്ണുനീരിനോ ഒരു വിലയും ഉണ്ടാകില്ല. അത്തരം ബന്ധങ്ങളിൽ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കുക എന്നതാണ് നമ്മോട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതി. കാരണം യഥാർത്ഥ പ്രണയം ഒരിക്കലും നമ്മളെ യാചകരാക്കില്ല, അത് നമ്മളെപ്പോഴും രാജകന്മാരാക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരു കൂട്ടം സുഹൃത്തുക്കൾക്കിടയിൽ നമ്മൾ നിൽക്കുമ്പോഴും വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് ആരും കാതോർക്കാത്ത, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ആരും വില കൽപ്പിക്കാത്ത ചില സൗഹൃദ വലയങ്ങൾ. അവിടെ നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ഒരു വ്യത്യാസവും ഉണ്ടാകില്ല. നമ്മൾ വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമായി മാറുന്ന അത്തരമിടങ്ങളിൽ എന്തിനാണ് ഇനിയും പിടിച്ചു നിൽക്കുന്നത്? നമ്മുടെ നിശബ്ദതയെപ്പോലും മനസ്സിലാക്കുന്ന, നമ്മുടെ സാന്നിധ്യം ആഘോഷമാക്കുന്ന യഥാർത്ഥ സൗഹൃദങ്ങൾ ഈ ലോകത്തുണ്ട്. അവരെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് വിലയില്ലാത്ത ഈ സൗഹൃദങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യം ഇറങ്ങിപ്പോരേണ്ടതുണ്ട്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

ശാ കേന്ദ്രയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചിലയിടങ്ങളിൽ സ്വീകരിക്കപ്പെടാൻ വേണ്ടി മാത്രം നമ്മൾ നമ്മളെ തന്നെ എത്രമാത്രം ചുരുക്കാറുണ്ടല്ലേ. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാനും അവരുടെ താളത്തിനൊത്ത് തുള്ളാനും നമ്മളെല്ലാവരും ശ്രമിക്കാറുണ്ട്. പാകമല്ലാത്ത ഒരു ചെരുപ്പ് ധരിച്ച് നടക്കുന്ന പോലെയാണത്. പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ വല്ലാത്തൊരു വേദനയായിരിക്കും. നമ്മൾ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ശരിക്കും നമുക്ക് അന്യർ. അവിടെ അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ ബലി കഴിക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. കുറവുകളോടെ തന്നെ നമ്മെ സ്നേഹിക്കുന്ന നമ്മൾ നമ്മളായിരിക്കുന്നതാണ് ഏറ്റവും ഭംഗിയെന്ന് പറയുന്ന മനുഷ്യരുള്ള ഇടമാണ് നമ്മുടേത്. അല്ലാത്തതെല്ലാം വെറും താൽക്കാലികമായ സങ്കേതങ്ങൾ മാത്രമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധയിലൂടെ.

0: അർദ്ധരാത്രി പെണ്ണും ചെക്കനും കലികാലം
1: കാലം മാറി.
0: ആന്നേ
1: ഇതെങ്ങളെ തൊട്ടും പിടിച്ച് സംസാരിക്കാതിരുന്നാ മതി. അങ്ങനെ നടന്ന
0: ഈ ലോകം തന്നെ നിന്നു.
2: ഹേയ് ഒന്ന് നിന്നേ, ഞാൻ തൊട്ടു. നിങ്ങളുടെ പ്രപഞ്ചം എന്താ നിന്നു പോയ മാഷേ?
1: അവനോട് ചോദിക്ക്.
2: റാം ഒന്ന് നോക്കി, ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലെന്ന് മാഷമാരെ വിട്ടോ.
0: നിന്നില്ലെന്ന് ബാ പോവാ.
2: പോവാം റാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ലൈഫിൽ നമ്മളെടുക്കുന്ന ഏറ്റവും കഠിനമായ തീരുമാനം വിലയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരുക എന്നതാണ്. നമ്മുടേതാണെന്ന് കരുതി കെട്ടിപ്പടുത്ത ഒരു ലോകത്ത് നിന്ന് പെട്ടെന്നൊരു ദിവസം യാത്ര പറയുക എന്നത് ഒട്ടും സിമ്പിളല്ല. അവിടെ നമ്മുടെ ഓർമ്മകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്നാൽ നമ്മെ നിരന്തരം മുറിവേൽപ്പിക്കുന്ന, നമ്മുടെ കണ്ണീരിന് യാതൊരു വിലയുമില്ലാത്ത ആ ഇടങ്ങളിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് അതിലും വലിയ പരാജയമാണ്. ഇറങ്ങിപ്പോരുക എന്നത് തോൽവിയല്ല, മറിച്ച് അത് നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ വിജയമാണ്. എന്നെ എനിക്ക് വേണമെന്ന ആ വലിയ തിരിച്ചറിവാണ് പടിയിറങ്ങാൻ നമുക്ക് കരുത്ത് നൽകേണ്ടത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാവുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ല. അങ്ങനെയെങ്കിൽ ഏതാണ് നമ്മുടേതായ ഇടം? എവിടെയാണ് നമ്മൾ ചെന്ന് നിൽക്കേണ്ടത്? ഉത്തരം വളരെ സിമ്പിളാണ്. എവിടെയാണോ നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറുന്നത്, അതാണ് നിങ്ങളുടെ സ്വന്തം ഇടം. അവിടെ നിങ്ങളുടെ ചെറിയ വിഷമങ്ങൾ പോലും മറ്റുള്ളവരെ അസ്വസ്ഥരാക്കും. നിങ്ങളുടെ സന്തോഷം അവിടെയുള്ളവരുടെ കൂടി സന്തോഷമായിരിക്കും. സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ടതില്ലാത്ത

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ രാത്രി ഇവിടെ അവസാനിക്കുമോ? നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ഭാരം ബാക്കിയുണ്ടെങ്കിൽ അത് ഇറക്കി വെക്കാൻ സമയമായി. നിങ്ങളെ മനസ്സിലാക്കാത്തവരെ, നിങ്ങൾക്ക് വില നൽകാത്തവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. അവർ അവരുടെ ലോകത്ത് സന്തോഷിക്കട്ടെ. നിങ്ങളുടെ ലോകം അവിടെ ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഈ ലോകത്ത് ഒരുപാട് മനുഷ്യരും ഇടങ്ങളുമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി സ്വയം സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുക. നമ്മൾക്കൊരു വിലയുണ്ട്, അത് മറ്റാരും തരുന്നതല്ല. നിങ്ങൾ നിങ്ങളിൽ തന്നെ നിശ്ചയിക്കേണ്ടതാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

നിശാ കേന്ദ്രയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്ത് കൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.